0: ജസാക്കല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ, വിശുദ്ധ ഖുർആനിലെ സൂറത്തു ശുഅറ 52 മുതൽ സൂറത്തുൽ ഖസസ് 28 വരെയുള്ള വചനങ്ങൾ. പാരായണം
1: പരിശുദ്ധ ഖുർആനിന്റെ 88 അധ്യായം 17 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:
2: അഫല യൻസുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്ത്.
1: ഒട്ടകമെന്ന സൃഷ്ടിയെ നോക്കി അതിന്റെ അത്ഭുതം വിലയിരുത്താനും ആ സൃഷ്ടിയിലൂടെ സ്രഷ്ടാവായ റബ്ബിനെ മനസ്സിലാക്കാനും അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നു. ഒട്ടകമെന്നത് മരുഭൂമിയിലെ പൊടിക്കാറ്റുകൾ കുമിഞ്ഞുകൂടി പ്രകൃതിയുടെ വികൃതിയായി ഉണ്ടായതാണോ അല്ല അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ടോ എന്ന ചിന്ത വളരെ പ്രധാനമാണ്. ഒട്ടകത്തിൻ്റെ നാവും അതിൻ്റെ ആമാശയവും അതിൻ്റെ കുളമ്പും അതിൻ്റെ കണ്ണിൻ്റെ പീലികളും തുടങ്ങി ഓരോന്നിനെപ്പറ്റിയും പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കും.

അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കുന്നു.

ജീവിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗ്ഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: بسم الله الرحمن الرحيم.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് 2026 ഒക്ടോബർ 6 ചൊവ്വ, ഹിജ്റ വർഷം 1448 റബിയുൽ ആഖിർ 23. വിശുദ്ധ ഖുർആനിൻ്റെ പ്രകാശം ഹൃദയങ്ങളിലേക്ക് പകരാനും അള്ളാഹുവിൻ്റെ വചനങ്ങൾ ജീവിതത്തിന് വഴികാട്ടിയാകാനും ലോകപ്രശസ്ത കാര്യങ്ങളുടെ മനോഹരമായ പാരായണങ്ങളിലൂടെ ആത്മാവിനെ ശാന്തമാക്കാനും പീസ് ഖുർആൻ റേഡിയോ വീണ്ടും നിങ്ങളോടൊപ്പമുണ്ട്. ഖുർആനെ കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ആഗ്രഹിക്കുന്ന എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം.
1: പീസ് ഖുർആൻ റേഡിയോയിൽ തെൻസിയിൽ പ്രശസ്ത ഖാരിഉകളുടെ വിശുദ്ധ ഖുർആൻ പാരായണത്തിൻ്റെ പ്രക്ഷേപണമാണ് തെൻസിയിൽ. ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ ബഖറയിലെ 141 വരെയുള്ള വചനങ്ങൾ നമുക്ക് കേൾക്കാം. പാരായണം നിർവഹിക്കുന്നത് പ്രശസ്ത ഖാരി അഷ്ഷേഖ് അഹമ്മദ് അൽ നുഫൈസ്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: يَعْمَلُونَ
1: മാഷാഅല്ലാ, ജസാകും അല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ നാം ഇപ്പോൾ കേട്ടത് തൻസീൽ. സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ ബഖറയിലെ 141 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് അഷ്ഷേഖ് അഹമ്മദ് നുഫൈസ്.
2: الحمد للعظيم الواحد الكريم مصليا مسلما على الرسول مكرما.
3: നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രകാശമായി നന്മയുടെ വഴിയിൽ എപ്പോഴും ഒപ്പമുണ്ടാകാൻ ജമീൽ ആപ്പ് ഇപ്പോൾ കൂടുതൽ ആകർഷകമായ ഫീച്ചറുകളോടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഫോണിൽ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഒരു ഹോം ഡാഷ്ബോർഡാണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത്. നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ചുള്ള കൃത്യമായ നമസ്കാര സമയങ്ങളും അടുത്ത നമസ്കാരത്തിലേക്ക് ഇനി എത്ര സമയമുണ്ടെന്ന കൗണ്ട്ഡൗണും ഇതിൽ ഒറ്റനോട്ടത്തിൽ കാണാം. അതുമാത്രമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ ഏതു ക്രമത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാനുള്ള സൗകര്യവും ഇതിലുണ്ട്. ജമീൽ ആപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ഫീച്ചറാണ് ഖുർആൻ പ്രോ. കയ്യിൽ ഒരു യഥാർത്ഥ മുസ്ഹഫ് പിടിച്ചുതുന്ന അതേ അനുഭവം നൽകുന്ന പേജ് വ്യൂ ഇതിലുണ്ട്. സുഖകരമായി പേജുകൾ മറിച്ചു വായിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് യാതൊരു ആയാസവുമില്ലാതെ വിശുദ്ധ ഖുർആൻ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇനി കുട്ടികൾക്കും ഖുർആൻ പഠിച്ചു തുടങ്ങുന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഒന്നാണ് ഇതിലെ വേഴ്സ് റീഡിംഗ് മോഡ്. ഓരോ ആയത്തിന്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകൾക്ക് പുറമെ ഓരോ വാക്കുകളുടെയും അർത്ഥം വേർതിരിച്ചു മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും. പ്രശസ്തരായ ഖാരിഈകളുടെ മനോഹരമായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം കേൾക്കാനും നെറ്റില്ലാത്തപ്പോഴും കേൾക്കാൻ തക്കവണ്ണം അത് ഡൗൺലോഡ് ചെയ്തു വെക്കാനും ഇതിൽ സൗകര്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ ചിട്ടയുള്ളതാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ നമ്മെ സഹായിക്കുന്നു. പ്രഭാത പ്രദോഷ ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ തുടങ്ങിയവയെല്ലാം കാറ്റഗറികളായി തിരിച്ചിട്ടുണ്ട്. ഇതിലെ ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ദിക്റുകൾ എളുപ്പത്തിൽ മനഃപ്പാഠമാക്കാം. കൂടാതെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ 99 നാമങ്ങളും അവയുടെ അർത്ഥവും പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷനും ഇതിലുണ്ട്. യാത്രകളിലോ പുതിയ സ്ഥലങ്ങളിലോ ആയിരിക്കുമ്പോൾ കൃത്യമായി ഖിബില കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ ഉപയോഗിക്കാം. ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ വരുന്നത് വഴി ദിശ ഉറപ്പുവരുത്താം. ഇതിനു പുറമെ പ്രഗത്ഭ പണ്ഡിതന്മാരുടെ വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ഫോൺ ലോക്ക് ചെയ്തു വച്ചും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്ലീപ്പ് ടൈമർ സെറ്റ് ചെയ്യാനും ഇസ്ലാമിക പുസ്തകങ്ങൾ PDF രൂപത്തിൽ വായിക്കാനും സാധിക്കും. ദിവസവും നല്ല ചിന്തകൾ പകർന്നു നൽകുന്ന വഴിവിളക്ക് ഇൻസ്പിരേഷൻ കാർഡുകൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ഫറളും സുന്നത്തുമായ നമസ്കാരങ്ങളും നല്ല ശീലങ്ങളും കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ഡെയിലി പ്ലാനർ സഹായിക്കുന്നു. ഖുർആൻ ഓതി തീർക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലുണ്ട്. നിശ്ചിത ദിവസത്തിനുള്ളിൽ ഖുർആൻ പൂർത്തിയാക്കാനുള്ള പ്ലാൻ നൽകിയാൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരുന്നു. റമദാൻ നോമ്പുകളും ഖളാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറും ലഭ്യമാണ്. നമ്മുടെ സക്കാത്ത് കണക്കുകൂട്ടലുകൾ ലളിതമാക്കാൻ സക്കാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, പണം, കച്ചവടം തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങൾ നൽകിയാൽ ലൈവ് നിസ്വാബ് അനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡും വ്യക്തിഗത റിമൈൻഡറുകളുമുള്ള ജമീൽ ആപ്പ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമാണ്. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര ജമീൽ ആപ്പിലൂടെ കൂടുതൽ മനോഹരമാക്കൂ, ഫലപ്രദമാക്കൂ. ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി. പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والله

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കിത്തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപത്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരണമേ.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ارحمنا وانت خير الراحمين.
1: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
2: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽ ഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.

0: പീസ് ഖുർആൻ റേഡിയോ. നാം കേൾക്കുന്നത് പാരായണ പഠനം. വിശുദ്ധ ഖുർആനിനെ പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ മറ്റുള്ള പുസ്തകങ്ങൾ വായിക്കുന്ന രൂപത്തിലോ മറ്റുള്ള പുസ്തകങ്ങളോട് സമീപിക്കുന്ന രൂപത്തിലോ അല്ല നാം സമീപിക്കേണ്ടത്. നിയമങ്ങളും നിർദ്ദേശങ്ങളും ഏറെ പഠിപ്പിക്കപ്പെട്ട, പാരായണത്തിൽ ഏറെ ശ്രദ്ധിക്കേണ്ട വിശുദ്ധ ഖുർആനിൻ്റെ പാരായണ നിയമങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനമാണ് ഖുർആൻ പാരായണ പഠനത്തിലൂടെ നാം കേൾക്കുന്നത്. ഇപ്പോൾ നാം കേൾക്കുന്നത് സൂറ അൽ ഹാഖ 1 മുതൽ 8 വരെയുള്ള വചനങ്ങൾ. അവതരണം ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാം അലൽ മബഊസ് റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദ് ബിൻ അബ്ദുല്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. അമ്മാ ബഅദ്. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇനി നമുക്ക് സൂറത്തുൽ ഹാഖയാണ് പാരായണം ചെയ്യാനുള്ളത്. അതിലെ നിയമങ്ങൾ നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ ഹാഖ. അൽ ഹാഖ എന്നുള്ളത് മദ്ദ് ലാസിമാണ്. അപ്പോൾ അൽ ഹാഖ. മൽഹാഖ എന്ന് തന്നെ. പിന്നെ വമാ അദ്റാക മൽഹാഖ. കദ്ദബത് സമൂദു വആദും ബിൽ ആദും ബി. ആദും ബി തൻവിൻ ശേഷം ബ ആണ്. അപ്പോൾ ഗുന്നത്തോടുകൂടി ആ നൂനിനെ മീമാക്കി മാറ്റണം. അപ്പോൾ ആദും ബിൽ ആദും ബിൽ ഖാരിഅ. പിന്നെ ഫഅമ്മ ثمودو ثا ثا شركة برايا فأهلكو بالطاغية وأما وأما ميم مشددين نلنا المنكية عادون فأهلكو إخفاء عادون فأهلكو عادون فأهلكو بريح بريح صرصر صرصر ആത്തിയ. ഇൽഹാറാണ്, ഒട്ടും മണിക്കണ്ട. സർസറിൻ ആത്തിയ, സർസറിൻ ആത്തിയ. സഖറഹ അലൈഹിം സബ ലയാലിൻ ലയാലിയും സബ ലയാലിയും വ. അങ്ങനെ ലയാലിയും വ ലയാലിയും വ ലയാലിം വ. പിന്നെ വസമാനിയത്ത് അയ്യാമിൻ ഹുസൂമൻ. അയ്യാമിൻ തൻവിൻ ശേഷം ഹ ആണ്, പൊയിൽഹാർ. അപ്പോൾ അയ്യാമിൻ ഹുസൂമ അയ്യാമിൻ ഹുസൂമ ഫതറൽ ഖൗമ ഫീഹ സറഅ കഅന്നഹും അഅജാസു നഖ്ലിൻ ഖാവിയ. നഖ്ലിൻ നഖ്ലിൻ ഖാവിയ തൻവിൻ ശേഷം ഖ ഇൽഹാറാണ്, ഒട്ടും മണിക്കണ്ട. നഖ്ലിൻ ഖാവിയ. പിന്നെ ഫഹൽ തറ ലഹും മിം ബാഖിയ. ഫഹൽ തറ ലഹും മിം ലഹും മിൻ രണ്ട് മീം ഒന്നിച്ചു വന്നു. പിന്നെ മിം ബാഖിയ നൂന് ശേഷം ബാ ആണ്. എന്താ നിയമം? നൂന് ശേഷം ബാ വന്നാൽ ഇഖ്ലാബ്. ആ നൂനിനെ മീമാക്കി മാറ്റും വേണം, എന്നിട്ട് ഗുന്നത്തോടുകൂടി ഉച്ചരിക്കുക. അപ്പോൾ അതിൻ്റെ മുമ്പ് ലഹുമ്മി പിന്നെ മിം ബാഖിയ. അപ്പോൾ ലഹുമ്മിം ബാഖിയ
2: ലഹുമ്മിം ബാഖിയ.
1: ആ നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم.

അവിടെ ലയാലേവ വാവ് നല്ല മണിക്കും വേണം, എന്നിട്ട് ഇരട്ടിപ്പിക്കും വേണം. അപ്പോ ലയാലേവ സഹറഹ അലൈഹിം സബഅ ലയാലിം വ സമാനിയത അയ്യാം.

0: ഇനി അടുത്തതിൽ നോക്കാം ഇൻഷാല്ലാ. ഒമ്പതാമത്തെ ആയത്ത് മുതൽ അടുത്ത എപ്പിസോഡിൽ നോക്കാം. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോ. നാം കേട്ടത് പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന നിയമങ്ങളെക്കുറിച്ച് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ സൂറ അൽ ഹാഖ 1 മുതൽ 8 വരെ വചനങ്ങൾ പഠിപ്പിക്കുകയായിരുന്നു ഇതുവരെ.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: പരിശുദ്ധ ഖുർആനിന്റെ 74 അധ്യായം 50-51 വചനങ്ങളിലൂടെ കഴുതയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:
1: കഅന്നഹും ഹുമുറും മുസ്തൻഫിറ ഫർറത് മിൻ ഖസ്വറ.
0: ഈ വചനങ്ങളിൽ അല്ലാഹു തആല ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകളെപ്പറ്റിയാണ് പരാമർശിക്കുന്നത്. വേട്ടക്കാരനെ കണ്ട് അല്ലെങ്കിൽ സിംഹത്തെ കണ്ട് ഭയന്നോടുന്ന കഴുതകളെപ്പോലെയാകുന്നു അത്തരം ആളുകൾ എന്നാണ് ഇവിടെ അറിയിക്കുന്നത്. ഉത്ബോധനത്തിന് കാതോർക്കാതെ, അത് കേൾക്കാൻ തയ്യാറാകാതെ ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരെ പറ്റിയാണ് അല്ലാഹു ഇവിടെ പരാമർശിക്കുന്നത്.
2: ഒരധ്യാപകനിൽ നിന്ന് വിശുദ്ധ ഖുർആനിനെ പഠിക്കാൻ പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം. സൂറ ബക്കറ വചനം 183 മുതൽ 185 കൂടിയത്. പാരായണം അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനേജി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 183 മുതൽ 185 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനേജി.
1: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകന്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിന്റെ 74 അധ്യായം 50-51 വചനങ്ങളിലൂടെ കഴുതയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:
4: കഅന്നഹും ഹുമുറും മുസ്തൻഫിറ ഫർറത് മിൻ ഖസ്വറ.
3: ഈ വചനങ്ങളിൽ അല്ലാഹു തആല ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകളെപ്പറ്റിയാണ് പരാമർശിക്കുന്നത്. വേട്ടക്കാരനെ കണ്ട്, അല്ലെങ്കിൽ സിംഹത്തെ കണ്ട് ഭയന്നോടുന്ന കഴുതകളെപ്പോലെയാകുന്നു അത്തരം ആളുകൾ എന്നാണ് ഇവിടെ അറിയിക്കുന്നത്. ഉത്ബോധനത്തിന് കാതോർക്കാതെ, അത് കേൾക്കാൻ തയ്യാറാകാതെ ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരെപ്പറ്റിയാണ് അല്ലാഹു ഇവിടെ പരാമർശിക്കുന്നത്.
5: أعوذ بالله من الشيطان الرجيم. ولقد

0: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 20-ാം അധ്യായം സൂറത്തു ത്വാഹ 115 മുതൽ 135 വരെ വചനങ്ങൾ. പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ നമ്മൾ പഠിക്കുന്നത് സൂറത്ത് മുദ്ദസിർ 1 മുതൽ 5 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണമാണ്.
1: അധ്യായം 74, സൂറത്തുൽ മുദ്ദസ്സിർ, മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 56. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഹിറാ മലയിലെ ഗുഹയിൽ വച്ച് ഒന്നാമതായി ലഭിച്ച വഹ്യ് സൂറത്തുൽ അലഖിലെ ആദ്യ വചനങ്ങൾ ആയിരുന്നു. അതിനുശേഷം കുറച്ചു കാലത്തേക്ക് വഹി ലഭിക്കാതിരിക്കുകയുണ്ടായി. അതുനിമിത്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പരിഭ്രമത്തിലും വ്യസനത്തിലുമായി.
2: പിന്നീട് ആദ്യമായി അവതരിച്ച അധ്യായം
1: യാ അയ്യുഹൽ മുദ്ദസ്സിർ എന്ന് തുടങ്ങുന്ന ഈ അധ്യായമായിരുന്നുവെന്നാണ് ഭൂരിപക്ഷം ഖുർആൻ വ്യാഖ്യാതാക്കളും സ്ഥിരപ്പെടുത്തിയിട്ടുള്ളത്. ഇമാം ബുഖാരിയും മുസ്ലിമും റഹിമഹുമുള്ള അബൂ സലമ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഒരു ഹദീഫിൽ ഒന്നാമത്തെ വഹിയിനു ശേഷം പിന്നീട് വഹി വരുവാൻ താമസിച്ച സംഭവം തിരുമേനി പറഞ്ഞു കേട്ടതായി ജാബിർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് വിവരിച്ചു കൊടുത്തിരിക്കുന്നു. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രസ്താവിച്ചിരിക്കുന്നത് കാണാം: അങ്ങനെ ഞാൻ നടന്നുകൊണ്ടിരിക്കെ ആകാശത്ത് നിന്നൊരു ശബ്ദം കേട്ടു. ഞാൻ ആകാശത്തിൻ്റെ നേർക്ക് കണ്ണുപൊക്കി. അപ്പോഴതാ ഹിറാ മലയിൽ വച്ച് എൻ്റെ അടുക്കൽ വന്നിരുന്ന ആ മലക്ക് ആകാശത്തിനും ഭൂമിക്കുമിടയിൽ ഒരു പീഠത്തിന്മേൽ ഇരിക്കുന്നു. ഞാൻ അത് നിമിത്തം പേടിച്ചു വിറച്ച് നിലത്തേക്ക് വീഴാറായി. അങ്ങനെ വീട്ടുകാരുടെ അടുക്കൽ വന്ന് വസ്ത്രമിട്ട് മൂടിത്തരുവീൻ, പുതച്ചുതരുവീൻ, ജമ്മിലൂനി
2: ദസ്സിറൂനി
1: എന്നു പറഞ്ഞു. അവർ എനിക്ക് പുതച്ചു തന്നു. ആ അവസരത്തിൽ യാ അയ്യുഹൽ മുദ്ദസ്സിർ മുതൽ ഫഹ്ജുർ വരെയുള്ള വചനങ്ങൾ അവതരിച്ചു. പിന്നീട് വഹ്യ് ചൂടുപിടിക്കുകയും തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്തു. മുത്തഫഖുൻ അലൈഹി. ഹിറായിൽ വച്ച് എന്റെ അടുക്കൽ വന്ന മലക്ക് എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം വ്യക്തമാണ്. ഒന്നാമത്തെ വഹിയുകൊണ്ടും ജിബിരീൽ അലൈഹിസ്സലാം വന്നതും സൂറത്തു അലഖിലെ ആദ്യ വചനങ്ങൾ അവതരിച്ചതും അവിടെ വച്ചാണല്ലോ. ഈ സംഭവത്തെ വിശദമായി വിവരിച്ചുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ടിട്ടുള്ള പ്രസിദ്ധമായ ഹദീഫ് സൂറത്തുൽ അലഖിൽ നമുക്ക് ഉദ്ധരിക്കാം ഇൻഷാ അല്ലാഹ്. എന്നാൽ ജാബിർ റളിയല്ലാഹു അൻഹു തന്നെ പ്രസ്താവിച്ചതായി വന്നിട്ടുള്ള വേറെ ഹദീഫിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒന്നാമതായി അവതരിച്ച ഖുർആൻ ഈ സൂറത്താണെന്ന് പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്നു. വഹ്യു വരാൻ താമസിച്ചതിനു ശേഷം പിന്നീട് ആദ്യമായി അവതരിച്ച ഖുർആൻ ഇതായിരുന്നുവെന്നത്രേ ആ പ്രസ്താവനയ്ക്ക് ഹദീഫ് പണ്ഡിതന്മാർ അർത്ഥം കൽപ്പിക്കുന്നത്. ആകയാൽ രണ്ട് ഹദീഫുകളും തമ്മിൽ വൈരുദ്ധ്യമില്ലെന്ന് മനസ്സിലാക്കാമല്ലോ. സൂറത്തു അലഖിലെ ആദ്യ വചനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വായിക്കുവാൻ കൽപ്പിക്കുന്നവയാണ്. അതിൻ്റെ അവതരണത്തോടുകൂടി തിരുമേനിക്ക് നുബൂവത്ത് അഥവാ പ്രവാചകത്വം സിദ്ധിച്ചു. ഈ സൂറത്തിലെ ആദ്യ വചനങ്ങളാകട്ടെ തിരുമേനിയോട് എഴുന്നേറ്റു ചെന്ന് ജനങ്ങൾക്ക് താക്കീത് നൽകുവാനാണ് കൽപ്പിക്കുന്നത്, അഥവാ പ്രബോധനം ആരംഭിക്കുവാനുള്ള കൽപ്പനയാണത്. ഇതോടുകൂടി തിരുമേനിക്ക് റിസാലത്തും അഥവാ ദിവ്യ ദൗത്യവും ലഭിക്കുന്നു. ഈ സൂറത്തിൻ്റെയും സൂറത്തു മുസമ്മിലിൻ്റെ അവതരണ സന്ദർഭത്തെയും രണ്ടിൻ്റെയും ആരംഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബോധന ചെയ്ത വാക്കുകളെയും അൽ മുസമ്മിൽ എന്നും അൽ മുദ്ദസ്സിർ എന്നും പരിഗണിക്കുമ്പോൾ രണ്ടും പരസ്പരം യോജിപ്പുള്ളതായി കാണാം. രണ്ടിൽ ഏതാണ് ആദ്യം അവതരിച്ചതെന്ന് തീർത്തു പറഞ്ഞുകൂടാ. എങ്കിലും ഉള്ളടക്കവും മറ്റു ചില വസ്തുതകളും വച്ചു നോക്കുമ്പോൾ ഇമാം അസ്ഖലാനി റഹ്മഹുള്ള പ്രസ്താവിച്ചതുപോലെ ഈ സൂറത്ത് അവതരിച്ച ശേഷമായിരിക്കും സൂറത്ത് മുസമ്മിൽ അവതരിച്ചത് എന്നാണ് മനസ്സിലാകുന്നത്.
2: അല്ലാഹു അഅലം.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
4: പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ.
1: വചനം ഒന്ന്, വാക്കർത്ഥം. യാ അയ്യുഹ, ഹേ. അൽ മുദ്ദസ്സിർ, പുതച്ചുമൂടിയവൻ.
3: യാ അയ്യുഹൽ മുദ്ദസ്സിർ,
1: ഹേ പുതച്ചുമൂടിയവനെ. വചനം രണ്ട്, വാക്കർത്ഥം. കും, എഴുന്നേൽക്കുക. ഫഅൻദിർ, എന്നിട്ട് താക്കീതു ചെയ്യുക, മുന്നറിയിപ്പു നൽകുക.
3: ഖും ഫഅൻദിർ,
1: എഴുന്നേൽക്കുക, എന്നിട്ട് ജനങ്ങളെ താക്കീതു ചെയ്യുക.

0: വാക്കർത്തം, വർറുജ്സ ശിക്ഷയെ, പാപങ്ങളെ, മ്ലേച്ഛതയെ, വിഗ്രഹങ്ങളെ. ഫഹ്ജുർ നീ വെടിയുക, പുറംതള്ളുക.
1: വർറുജ്സ ഫഹ്ജുർ
0: ശിക്ഷയ്ക്കു കാരണമായി തീരുന്നവയെ തൊട്ട് നീ വിട്ടുനിൽക്കുക. വചനം 1 മുതൽ 5 വരെയുള്ളതിൻ്റെ വിശദീകരണം. അൽ മുദ്ദസ്സിർ പുതച്ചു മൂടിയവൻ എന്ന് സംബോധന ചെയ്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെയാകുന്നു. ഇതിനുള്ള കാരണം മുകളിൽ ഉദ്ധരിച്ച ഹദീസിൽ നിന്ന് മനസ്സിലായല്ലോ. എന്നാൽ കഴിഞ്ഞ സൂറത്തിൻ്റെ ആരംഭത്തിൽ ചൂണ്ടിക്കാട്ടിയതുപോലെയുള്ള ചില അഭിപ്രായങ്ങൾ ഇവിടെയും ഇല്ലാതില്ല. അതായത് ഖുറൈശികളുടെ ഉപദ്രവം അതിര് കവിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വന്ന് പുതച്ചു കിടന്നുവെന്നും ശേഷം ആ അവസരത്തിലാണ് ഇത് അവതരിച്ചതെന്നും ഉറങ്ങിക്കിടക്കുമ്പോഴാണ് അവതരിച്ചതെന്നും. പക്ഷേ മേലുദ്ധരിച്ച ഹദീഫ് ഈ അഭിപ്രായങ്ങളെ ബലഹീനമാക്കുന്നു. മൂടി പുതയ്ക്കുവാൻ കാരണം എന്തുതന്നെ ആയിരുന്നാലും ശരി, വീട്ടിൽ മൂടി പുതച്ചുകൊണ്ടിരുന്നാൽ പോരായെന്നും പുറത്തിറങ്ങി ജനങ്ങളെ താക്കീത് ചെയ്യുകയും ദിവ്യദൗത്യത്തിൻ്റെ ഭാരം ഏറ്റെടുക്കുകയും വേണ്ടതുണ്ടെന്നും ഇതിൽ സൂചന കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് പ്രബോധനത്തിൻ്റെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊള്ളണമെന്ന് അല്ലാഹു കൽപ്പിക്കുകയാണല്ലോ. പ്രബോധന കൃത്യത്തിൻ്റെ 2 പ്രധാന വശങ്ങളത്രേ സന്തോഷവാർത്ത അറിയിക്കലും താക്കീതു ചെയ്യലും, അഥവാ അത്തബ്ഷീറു വൽ ഇൻദാർ. സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളും സ്വീകരിക്കുന്നവർക്ക് അല്ലാഹുവിൻ്റെ പ്രതിഫലങ്ങളെക്കുറിച്ച് സന്തോഷവാർത്തകളും, അത് രണ്ടും സ്വീകരിക്കാത്തവർക്ക് അവൻ്റെ ശിക്ഷാ നടപടികളെക്കുറിച്ച് ഭയവാർത്തകളും അറിയിക്കൽ എന്നത്രേ അതിൻ്റെ ഉദ്ദേശ്യം. ഈ രണ്ടിൽ താരതമ്യേന ഖുർആൻ
2: മുൻഗണന നൽകിക്കാണുന്നത്
0: താക്കീതിൻ്റെ വശത്തിനാകുന്നു. ജനങ്ങൾ അന്ധവിശ്വാസത്തിലും അനാചാര ദുരാചാരങ്ങളിലും മുഴുകിക്കൊണ്ടിരിക്കുന്ന വേളയിൽ അപ്പോഴാണല്ലോ പ്രവാചകന്മാരുടെ പ്രബോധന സംരംഭം രംഗപ്രവേശം ചെയ്യുന്നത്. അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കുന്നതിനായിരിക്കും സ്വാഭാവികമായും കൂടുതൽ സ്ഥാനമുള്ളത്. ഇതിനെപ്പറ്റി സൂറത്തു കഹ്ഫിൻ്റെ ആദ്യത്തിൽ വച്ചും മറ്റും നാം മുമ്പ് സംസാരിച്ചിട്ടുള്ളത് ഓർക്കുക. അതുകൊണ്ട് പ്രബോധന കൃത്യം ആരംഭിക്കുന്നതിനുള്ള ആദ്യത്തെ ഈ കൽപ്പനയിലും താക്കീതിൻ്റെ വശത്തിന് അല്ലാഹു മുൻഗണന നൽകിയിരിക്കുന്നു. തുടർന്നുകൊണ്ട് അല്ലാഹുവിൻ്റെ മഹത്വത്തെ പ്രകീർത്തനം ചെയ്യാനുള്ള കൽപ്പനയാണുള്ളത്. ലോകരക്ഷിതാവായ അല്ലാഹുവിൻ്റെ മഹത്വത്തിനു പകരം അവൻ്റെ ചില നിസാര സൃഷ്ടികളുടെ മഹത്വങ്ങളെ പ്രകീർത്തനം ചെയ്തുകൊണ്ടും അല്ലാഹുവിൻ്റെ സ്ഥാനം ഇതര വസ്തുക്കൾക്ക് കൽപ്പിച്ചുകൊണ്ടും കഴിഞ്ഞുകൂടുന്ന ഒരു ജനതയെയാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഇക്കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രത്യേകം ഉണർത്തിയത് വളരെ സന്ദർഭോചിതമാണെന്ന് പറയേണ്ടതില്ല. ഇതുപോലെ തന്നെ വസ്ത്രം ശുദ്ധിയാക്കുക അഥവാ വസിയാബക ഫത്വഹീർ എന്ന കൽപ്പനയും ശ്രദ്ധേയമത്രേ. ശുദ്ധിക്കും വെടുപ്പിനും ഇസ്ലാം നൽകുന്ന പ്രാധാന്യം ഇതിൽ നിന്നും ഊഹിക്കാം. ഒരു മുസ്ലിം സദായിപ്പോഴും മാലിന്യങ്ങളിൽ നിന്നും അശുദ്ധങ്ങളിൽ നിന്നും മുക്തനായിരിക്കേണ്ടതാണ്. നമസ്കാരാദി കർമ്മവേളകളിൽ വിശേഷിച്ചും
2: പുറത്തേക്കിറങ്ങി ജനങ്ങളുമായി സമ്പർക്കം പുലർത്തുന്നവരും
0: തങ്ങളുടെ വേഷവസ്ത്രാദികളിൽ ശുചിയുടെ കാര്യം പ്രത്യേകം ഗൗനിക്കേണ്ടതുണ്ട്. അവരുടെ ഇണക്കവും സ്വീകരണവും ലഭിക്കുന്നതിന് അത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും പ്രബോധനം ചെയ്യാനുള്ള കൽപ്പനയോടൊന്നിച്ച് ഇക്കാര്യവും അല്ലാഹു ഉണർത്തിയത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പരിശോധിക്കുന്ന പക്ഷം ശരീരം, വസ്ത്രം, വേഷം, താടി, മുടി ആദിയായവയെല്ലാം തന്നെ വൃത്തിയിലും വെടുപ്പിലും വെക്കുന്നു.

0: ുന്നതിൽ തിരുമേനിക്ക് വളരെ നിഷ്കർഷയുണ്ടായിരുന്നുവെന്ന് കാണാം. ഈ വാക്യത്തിന് ചില വ്യംഗ്യാർത്ഥങ്ങളും ചില വ്യാഖ്യാതാക്കൾ കൽപ്പിക്കാറുണ്ട്. അതാണിവിടെ ഉദ്ദേശ്യമെന്നും അവർ അഭിപ്രായപ്പെടുന്നു. പാപങ്ങളിൽ നിന്ന് ശുദ്ധമായിരിക്കുക, മനസ്സും ശരീരവും പരിശുദ്ധമായിരിക്കുക, ഉപയോഗിക്കുന്ന വസ്ത്രം കുറ്റകരമായ വഴിക്ക് സമ്പാദിച്ചതല്ലാതിരിക്കുക, തെറ്റായ വിഷയങ്ങളിൽ വസ്ത്രങ്ങളെ ഉപയോഗപ്പെടുത്താതിരിക്കുക എന്നിങ്ങനെയുള്ള ചില സാരങ്ങളാണവ. മൊത്തത്തിൽ എല്ലാം സ്വീകാര്യവും തത്വത്തിൽ ഏറെക്കുറെ യോജിപ്പുള്ളതും തന്നെ. അർറുജുസ് എന്ന വാക്ക് റുജുസ് എന്നും രിജുസ് എന്നും വായനയുണ്ട്. രണ്ടായാലും ആ വാക്കിന് ശിക്ഷ, വിഗ്രഹാരാധന, പാപം, മാലിന്യം, ബഹുദൈവാരാധന, കിടിലം കൊള്ളൽ എന്നിങ്ങനെ പല അർത്ഥങ്ങളും വരുന്നതാകുന്നു. ഇവയിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും അർത്ഥമാണ് വ്യാഖ്യാതാക്കൾ പൊതുവിൽ സ്വീകരിച്ചിരിക്കുന്നത്. അതായത് ശിക്ഷയെ അകന്നു നിൽക്കുക എന്നും വിഗ്രഹങ്ങളെ അകന്നു നിൽക്കുക എന്നും ശിക്ഷ കൊണ്ടുദ്ദേശ്യം ശിക്ഷാർഹമായ എല്ലാ പാപങ്ങളുമാകുന്നു.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ കേട്ടുകഴിഞ്ഞത് തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞ ഭാഗം സൂറ മുദ്ദസ്സിർ 1 മുതൽ 5 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫില്ലുഖത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാകുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുർആൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഒരു ജുസുകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യാവസാനം പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം.

وهو القاهر فوق عباده ويرسل عليكم حفظة

بالحق ويوم يقول كن فيكون قوله الحق

يخرج الحي من الميت ومخرج الميت من الحي.

0: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് അത്തഹസീൻ. അത്തഹസീൻ തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ സാധാരണ കണ്ടുവരാറുള്ള പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുകയാണ് ഈ പ്രോഗ്രാമിലൂടെ. ഇന്ന് സൂറത്തുൽ ബഖറയിലെ 151, 152, 153 വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ അബ്ദുഷക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ ബഖറയിലെ 150 വരെയുള്ള ആയത്തുകളാണ് അൽഹംദുലില്ലാഹ് കഴിഞ്ഞത്. 151, 152, 153 ആയത്തുകളാണ് ഇന്ന് ഇൻഷാ അല്ലാ നമ്മൾ പഠിക്കുന്നത്.

كما أرسلنا മദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്, അതാണ് മദ് മുൻഫസിൽ. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. കമ അർസൽന ഫീകും റസൂലൻ മിൻകും, റസൂലൻ തൻവീൻ, ശേഷം മീം ഇദ്ഗാം ബിഗുന്ന, തൻവീനിനെ മീമിലേക്ക് കൂട്ടിലേപ്പിച്ചു മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. റസൂലൻ മിൻകും, സുക്കൂനുള്ള നൂനിന് ശേഷം കാഫ് ഇഖ്ഫാം ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. മിൻകും മിൻകും മിൻകും യത്ലു, സുക്കൂനുള്ള മീമിന് ശേഷം യാ വരുമ്പോൾ ഇസ്ഹാറാണ്, അതും ശ്രദ്ധിക്കണം. يتلو عليكم آياتنا يتلو عليكم آياتنا ويزكيكم ويزكيكم ويزكيكم ويعلمكم سكون الميمين ശേഷം വ വന്നാൽ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കിയിട്ട് അഥവാ കൃത്യമായിട്ട് ഉച്ചരിക്കണം. മീം ويزكيكم ويعلمكم വയു അല്ലിം, ഐന് തൊണ്ടയുടെ മധ്യഭാഗം, വയു അല്ലിമു അല്ല, ഹംസയല്ല, വയു വയു അല്ലിമു കുമുൽ കിതാബ വൽ ഹിക്മ, വഖഫ് ചെയ്യുമ്പോൾ വൽ ഹിക്മ, വയു അല്ലിമുക്കും വയു അല്ലിമുക്കും മാലം. ഇവിടെ ഐന് ശ്രദ്ധിക്കണം, തൊണ്ടയുടെ മധ്യഭാഗമാണ്. وَيُعَلِّمُكُمْ مَا لَمْ سُكُونُ لَمْ مِيمِنْ شَيْشَمْ مِيمَ إِدْغَامْ مُتَمَاثِلَيْنَ وَنَّا مَتَ مِيمِنْ أَرْتَ مِيمِ لَيْكِ إِدْغَامْ چِيدَ أَنْغَنَا تَنِّي أَنُوْ چَرِكَ غُنَّا پَرْتَيْكَمْ شُدِّكَنَمْ وَيُعَلِّمُكُمْ مَا لَمْ مَا لَمْ تَكُونُوا تَعْلَمُونَ تَعْلَمُونَ تَعْلَمُونَ اللَّهَ تَعْلَمُونَ أَرْتَعَتْ فاذكروني اذكركم فاذكروني فاذكروني എന്നല്ല فاذكروني ഇങ്ങനെയല്ല ഓതണ്ടത് فاذكروني فاذكروني فاذكروني മദ്ദിൻ്റെ അക്ഷരമായ ശേഷം ഹംസ അടുത്ത പദത്തിൽ മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ് فاذكروني اذكركم ഇനി اذكركم ഈ പദം വളരെയധികം ശ്രദ്ധിക്കണം. അധികം ആളുകളും അദ്കുറുക്കും എന്നാ പറയാ, അദ്കുറു റു റാഇന ദമ്മ് ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട്. അധിക ഖിറാഅത്തിലും നമുക്കിത് കേൾക്കാൻ പറ്റും, അദ്കുറുക്കും. അതുപോലെ തന്നെ മറ്റു ക്ലാസ്സുകളിലും ഒക്കെ ഇങ്ങനെ അദ്കുറുക്കും എന്ന രൂപത്തിൽ റാഇന ദമ്മ് നൽകിക്കൊണ്ട് പറയുന്നൊരവസ്ഥ ഉണ്ടാവും, അത് ശ്രദ്ധിക്കണം ഇൻഷാല്ലാ. അദ്കുറുക്കും റാഇന സുക്കൂനാണ്, ഫദ്കുറൂനി അദ്കുർ അദ്കുറുക്കും اذكركم اقرا ان سكون വരുമ്പോൾ ر ر ر اذكركم واشكروا لي ഇവിടെ സുക്കൂനുള്ള മീമിന് ശേഷം വ ഉണ്ട്, അത് ശ്രദ്ധിക്കണം. രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് കൃത്യമായിട്ട് മീം പൂർണ്ണമാക്കണം, വ ഉച്ചരിക്കണം. واشكروا لي وش واشكروا لي ولا تكفرون ولا تك ولا تكفرون ولا تكفرون ادتعت يا ايها الذين امنوا استعينوا يا ايها مد منفصل نالو അഞ്ചോ ഹർക്കത്തിന്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണ്. മദ്ദിന്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ يا ايها, ഇങ്ങനെ രണ്ട് പദം അതാണ് വേറിട്ട് നിൽക്കുന്നത് മുൻഫസിൽ. നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദ് يا ايها الذين امنوا امنوا استعينوا امنوا استعينوا امنوا استعينوا ان اللود അങ്ങനെ വളരെ കുറവായിരിക്കും, എന്നാലും ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. امنوا استعينوا امنوا استعينوا ഇങ്ങനെ കൂട്ടി ഓതുമ്പോൾ ഹംസ ഒഴിവാക്കപ്പെടും, വസലിന്റെ ഹംസ നിർത്തുമ്പോൾ استعينوا امنوا استعينوا അങ്ങനെ ഓതേണ്ടതില്ല, കൂട്ടി ഓതുന്നതാണ് ഖൈർ. ഇസ്തഈനു ബിസ്സബരി സാദ്, സാദ് ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. ബിസ്സബരി വസ്സലാ, ഇവിടെ എല്ലാം സാദാണ്.
സ്വാദ് ഹെവി ലെറ്ററാണ്. ഇസ്തിഇല എൻ്റെ അഥവാ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട, നാവ് ഉയർത്തി സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് അത്. സ്വാദ് ഇസ്തിഇലാൻ്റെ ഏഴ് അക്ഷരങ്ങളും. ബിസ്സബരി വസ്സലാഹ് വസ്സലാഹ്, സ്വാദുച്ചരിക്കുന്ന സമയത്ത് നമ്മുടെ രണ്ട് ചുണ്ടുകൾ തമ്മിൽ ഇങ്ങനെ കൂർത്ത് നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാം, റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. ബിസ്സ സ, ഇതെല്ലാം ശരിക്കും ഇതിൻ്റെ വീഡിയോയും കൂടെ കണ്ട് പഠിക്കേണ്ടതാണ്. ബിസ്സബരി വസ്സലാഹ്. ഇന്നല്ലാഹ, ഇന്ന നൂന് ശദ്ദ് മണിക്കണം. ഇന്നല്ലാഹ മഅ മഅസ്സാബിരീൻ, സാദ് മഅസ്സാബിരീൻ, സാബിറീൻ അല്ല, റാഇനെ തർഖീഖ് ചെയ്യണം, നേർപ്പിക്കണം. മഅസ്സാബിരീൻ ഇങ്ങനെയാണ് ഓതേണ്ടത്. ഇൻഷാ അള്ളാ ഈ ഭാഗം ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ ബഖറയിലെ 151, 152, 153 ആയത്തുകളാണ് കേൾപ്പിച്ചത്. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ. സൂറത്തുൽ ബഖറയിലെ 151, 152, 153 എന്നീ വചനങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ അബ്ദുൽ ഷുക്കൂറാണ് നമുക്കൊപ്പമുണ്ടായിരുന്നത്.
2: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണല്, വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വിസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനി ഉണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ, അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് ഓതി കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ സൃഷ്ടിച്ചവനായ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്, അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത് അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസായ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവീ ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു മനഃപ്പാഠം. ഉസ്മാനി മുസഹഫിലെ പേജ് നമ്പറിൽ നിന്നും ഏതാനും വരികൾ പാരായണം ചെയ്തുകൊണ്ട് അവ മനഃപ്പാഠമാക്കാൻ ശ്രോതാക്കളെ സഹായിക്കുകയാണ് ഈ പ്രോഗ്രാമിലൂടെ. ഇന്ന് ഉസ്മാനി മുസഹഫിലെ പേജ് നമ്പർ 549-ൽ നിന്നും ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷെയ്ഖ് സഅദ് അൽ ഗാമിദി നമുക്കൊപ്പം ചേരുന്നു.
4: أعوذ بالله من الشيطان الرجيم.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം ഉസ്മാനി മുസഹഫിലെ പേജ് നമ്പർ 549-ൽ നിന്നും ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷെയ്ഖ് സഅദ് അൽ ഗാമിദിയാണ് നമുക്കൊപ്പം ഉണ്ടായിരുന്നത്.
1: ഈ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു തആല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണി പറയുന്നതോടൊപ്പം സദാസമയം അള്ളാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

0: ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തു നിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു.
1: ഇരുഹർമുകളിലെ വിശുദ്ധ നമസ്കാരങ്ങളുടെ അനുഗ്രഹീതമായ ഖുർആൻ പാരായണങ്ങളിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ്. ആദ്യമായി മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക്.

فذكروا بها خروا سجدا وسبحوا بحمد ربهم وهم لا يستكبرون.

ബിക്കും ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മദീനയിൽ ഫജ്ർ നമസ്കാരത്തിൽ സൂറ സജദ, സൂറ ഇൻസാൻ എന്നീ അധ്യായങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് അഹമ്മദ് അൽ ഹുദൈഫി. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.

0: ബാരക്കല്ലാഹ് ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ ആല ഇംറാനിലെ 191 മുതൽ 195 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷ്ഷൈഖ് യാസർ അദ്ദോസരി.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു അഅ്റാഫ് 40 മുതൽ 51 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. മധുരതരമായ പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖുർആൻ ഖാരി ഷെയ്ഖ് മജീദ് അൽസാമിൽ.
1: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. 5 ആയത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാ, അതാണ് ഒന്നാമത്തത്. 3 ഇസ്ലാമിൻ്റെ അടിസ്ഥാന: 1 തൗഹീദ്, 2 റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്.

0: ഇത്തരം കാര്യങ്ങൾ ആണ് അഞ്ച്. അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസായ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവീയ ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ.

പീസ് ഖുർആൻ റേഡിയോ തെൻസിയിലാണ് ആദ്യം നമ്മൾ കേൾക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ നിന്നും 158 മുതൽ 271 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്.

0: ജസാക്കും അല്ലാഹു ഖൈറ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ നിന്നും 158 മുതൽ 271 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ ഇപ്പോൾ തൻസീലിലൂടെ ശ്രവിച്ചത്.
1: പരിശുദ്ധ ഖുർആനിൻ്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല, ഒട്ടകത്തിൻ്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിൻ്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിൻ്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അഭ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിലെ സൂറത്തു സോഫാത്ത് 151-152 വചനങ്ങളാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് മുഹമ്മദ് കുട്ടി സലഫി നമുക്കൊപ്പം ചേരുന്നു.
3: ബിസ്മില്ലാ, വൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

0: വലദല്ലാഹു വഇന്നഹും ലകാദിബൂൻ. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 151-152 വചനങ്ങളാണ് ഒതുക്കേൽപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ മേൽ ആരോപണം ഉന്നയിച്ച ആളുകളെക്കുറിച്ചാണ് ഇതിനു മുമ്പുള്ള വചനത്തിൽ പരാമർശിച്ചത്. അല്ലാഹുവിന് സന്താനങ്ങളുണ്ടെന്നും മലക്കുകൾ അല്ലാഹുവിൻ്റെ പെൺസന്താനങ്ങളാണെന്നും വാദിക്കുകയും ആരോപിക്കുകയും ചെയ്ത ആളുകളെക്കുറിച്ചാണ് ഈ വചനത്തിനും അല്ലാഹു വ്യക്തമാക്കുന്നത്. അല്ല അറിഞ്ഞേക്കുക, ഇന്നഹും നിശ്ചയമായും അവർ, മിൻ ഇഫ്കിഹിം അവരുടെ കള്ളം നിമിത്തം, അവരുടെ നുണയാൽ, ലയഖൂലൂൻ അവർ പറയുന്നു, വലദല്ലാഹ് അല്ലാഹു സന്താനം ജനിപ്പിച്ചിരിക്കുന്നു എന്ന്, വഇന്നഹും നിശ്ചയമായും അവർ, ലകാദിബൂൻ വ്യാജം പറയുന്നവർ തന്നെ. 151-152 വചനങ്ങളിൽ അല്ലാഹു ഇതാണ് വ്യക്തമാക്കുന്നത്. അൽ ഇഫ്കു അൽ കദിബു വൽ ഇഫ്തിറാ. ഇഫ്ക് എന്ന് പറഞ്ഞാൽ അത് വ്യാജം, കളവ് കെട്ടിച്ചമച്ച് പറയൽ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. വമഅ ദാലിക അക്കദ അല്ലാഹു സുബ്ഹാനഹു അലൽ കദിബി ഫഖാൽ. അതിനുശേഷം അല്ലാഹു അവർ കളവാണ് പറയുന്നതെന്ന് വളരെ ആണയിട്ടുകൊണ്ട് പറയുന്നു. അതാണ് വ ഇന്നഹും നിശ്ചയമായും അവർ, ലകാദിബൂൻ കളവ് പറയുന്നവർ തന്നെയാകുന്നു എന്ന് വീണ്ടും ആവർത്തിക്കുന്നത്. അഥവാ അവരുടെ ഈ ആരോപണം തീർത്തും വ്യാജമാണ് എന്നാണ് ആ വചനത്തിൽ നിന്ന് അല്ലാഹു നമ്മളെ അറിയിക്കുന്നത്, ആ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. മലക്കുകളെക്കുറിച്ചുള്ള ഇസ്ലാമികമായ ചില അധ്യാപനങ്ങൾ നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. വൽ മലായിക്കത്തു ആലമുൻ ഗൈബി, അദൃശ്യ ലോകത്തുള്ള അദൃശ്യരായ സൃഷ്ടികളാകുന്നു മലായിക്കത്തുകൾ. ഖലഖഹും അല്ലാഹു മിൻ നൂരിൻ, പ്രകാശം കൊണ്ടാണ് അല്ലാഹു അവരെ സൃഷ്ടിച്ചിരിക്കുന്നത്. ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. സൂറത്തു തഹ്രീമിൽ അല്ലാഹു വ്യക്തമാക്കുന്നത് പോലെ അല്ലാഹുവിൻ്റെ കൽപ്പനകൾ പൂർണ്ണമായി അനുസരിക്കുന്നവരാകുന്നു അവർ, അല്ലാഹുവിനെ ധിക്കരിക്കാത്തവരാകുന്നു അവർ. ഫഹും ആലമുൻ ഗൈബി, അവർ അദൃശ്യ ജീവികളാകുന്നു, അദൃശ്യ സൃഷ്ടികളാകുന്നു. ലാ നുഷാഹിദുഹും ഇല്ലാ അൻ യുരീന അല്ലാഹ് ഇയ്യാഹും അലാ സബീലിൽ കറാമ ഔ അലാ സബീലിൽ ആയ. നമുക്കവരെ കാണാൻ സാധ്യമല്ല, ഒരു കറാമത്ത് എന്ന നിലക്ക് അല്ലാഹു കാണിച്ചു തന്നാലല്ലാതെ, അല്ലെങ്കിൽ അല്ലാഹുവിൻ്റെ ഒരു ദൃഷ്ടാന്തം എന്ന നിലക്ക്, ഒരു മുഅ്ജിസത്ത് എന്ന നിലക്ക് പ്രവാചകന്മാർക്ക് അല്ലാഹു കാണിച്ചു കൊടുത്താലല്ലാതെ. ലിഅന്നഹു മാ മിൻ ഇൻസാനിൻ ഇല്ലാ ലദൈഹി മലകാനി അനിൽ യമീനി വഅനി ശിമാലി ഖഈദ്. അവർ അദൃശ്യരാണെന്നതും നമുക്കവരെ കാണാൻ കഴിയില്ല എന്നതും നാം കൃത്യമായി അറിഞ്ഞിരിക്കണം. കാരണം ഖുർആനിൻ്റെ അധ്യാപനമനുസരിച്ച് എല്ലാ മനുഷ്യരുടെയും കൂടെ രണ്ട് മലക്കുകളുണ്ട്, അവൻ്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തും. വ മലായിക്കത്തുൻ യഹ്ഫദൂനഹു മിൻ ബൈനി യദൈഹി, തൻ്റെ മുമ്പിൽ സംരക്ഷണാർത്ഥം അല്ലാഹു മലക്കുകളെ ഏർപ്പെടുത്തിയിരിക്കുന്നു. യഹ്ഫദൂനഹു മിൻ അംരില്ലാ, അല്ലാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ആ മലക്കുകൾ മനുഷ്യനെ സംരക്ഷിക്കുന്നു. വമിൻ ഖൽഫിഹി, അതേപോലെ തന്നെ മനുഷ്യൻ്റെ പിന്നിലും മലക്കുണ്ട്. പക്ഷേ വനഹ്നു ലാ നുഷാഹിദുഹും, അവരെ നമുക്ക് കാണാൻ സാധ്യമല്ലല്ലോ. നമ്മുടെ വലതുഭാഗത്തും ഇടതുഭാഗത്തും നമ്മുടെ മുമ്പിലും പിന്നിലും മലായിക്കത്തുകളുണ്ടെന്നത് ഖുർആൻ കൃത്യമായി പറയുന്ന കാര്യമാണ്. പക്ഷേ നമുക്കവരെ കാണാൻ സാധ്യമല്ല. വ മലായിക്കത്തുൻ യഹ്ദുറൂന മജാലിസ ദിക്ർ. ഹദീസിൽ കാണാം, അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്ന സദസ്സുകളിൽ മലായിക്കത്തുകൾ സന്നിഹിതരായിരിക്കും. പക്ഷേ വലാ നുഷാഹിദുഹും, നമുക്കവരെ കാണാൻ സാധ്യമല്ല. ലിഅന്നഹും ആലമുൻ ഗൈബി, അവർ അദൃശ്യ സൃഷ്ടികളാകുന്നു, അദൃശ്യ ലോകത്താകുന്നു. വൽ മലായികത്തു ഖുലിഖു മിൻ നൂരിൻ കമാ സബത അൻ റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മലക്കുകൾ അവർ പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസിൽ സ്ഥിരപ്പെട്ടതായി കാണാൻ സാധിക്കും. അവർ ഭക്ഷിക്കുകയോ കുടിക്കുകയോ ചെയ്യുന്നില്ല. അവർ പതിവായി അള്ളാഹുവിനെ തസ്ബീഹ് നടത്തിക്കൊണ്ടിരിക്കുന്നു, പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്നു, രാ പകൽ ഭേദമന്യേ. അതേപോലെ തന്നെ മലായിക്കത്തുകളിൽ നമുക്ക് അള്ളാഹു അറിയിച്ചു തന്ന മലായിക്കത്തുകളുണ്ട്, എന്നാൽ നമുക്ക് അറിയിച്ചു തന്നിട്ടില്ലാത്ത മലായിക്കത്തുകളും മലായിക്കത്തുകളുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹു നമുക്ക് അറിയിച്ചു തന്ന മലക്കുകളിൽപ്പെട്ടവരാകുന്നു ജിബ്രീൽ, മീകായീൽ, ഇസ്രാഫീൽ അലൈഹിമുസ്സലാം തുടങ്ങിയ മലക്കുകൾ. മാത്രമല്ല, പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ ഉൽ ഇസ്തിഫ്താഹിൽ അവിടുന്ന് ഇപ്രകാരം പറയുന്നതായി ഹദീസിൽ കാണാം. അള്ളാഹുമ്മ റബ്ബ ജബറായീല വ മീകായീല വ ഇസ്രാഫീല ഫാത്തിരിസ് സമാവാതി വൽ അർദ് ആലിമൽ ഗൈബ വശഹാദ അൻത തഹ്കുമു ബൈന ഇബാദിക്. ഇവിടെ ജിബ്രീലിൻ്റെയും മീകായീലിൻ്റെയും ഇസ്രാഫീലിൻ്റെയും നാഥനായ അള്ളാഹുവേ, ആകാശഭൂമികൾ സൃഷ്ടിച്ചവനായ അള്ളാഹുവേ, ദൃശ്യവും അദൃശ്യവും അറിയുന്നവനായ അള്ളാഹുവേ എന്ന് വിളിച്ചുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ ദുആ ഉൽ ഇസ്തിഫ്താഹ് നടത്താറുള്ളത് പലപ്പോഴും. അൻത തഹ്കുമു ബൈന ഇബാദിക് ഫീമാ കാനു ഫീഹി യഖ്തലിഫൂൻ, നിന്റെ ദാസന്മാർ ഭിന്നാഭിപ്രായത്തിലായിരിക്കുന്ന വിഷയത്തിൽ നീ തീർപ്പ് കൽപ്പിക്കുന്നു. അതുകൊണ്ട് ഇഹ്ദിനി ലിമഖ്തുലിഫ ഫീഹി മിനൽ ഹഖ് ബിഇദ്നിക്, ഭിന്നാഭിപ്രായത്തിലായ വിഷയത്തിൽ സത്യത്തിലേക്ക് നീ എന്നെ വഴി നയിക്കണമേ. ഇന്നക തഹ്ദി ഇലാ സിറാത്തിൻ മുസ്തഖീം, തീർച്ചയായും അള്ളാഹുവേ നീ ചൊവ്വായ വഴിയിലേക്ക്, മാർഗത്തിലേക്ക് വഴി നയിക്കുന്നവനാകുന്നു. സഹോദരങ്ങളെ, അഭിപ്രായ ഭിന്നതയുടെ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും നാം പഠിക്കേണ്ടതും പ്രാവർത്തികമാക്കേണ്ടതുമായ ഒരു പ്രാർത്ഥന കൂടിയാകുന്നു ഇത്. മാത്രമല്ല, ചില മലക്കുകൾക്ക് അള്ളാഹു ചില പ്രത്യേക ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹൃദയങ്ങളെ ജീവിപ്പിക്കാൻ ആവശ്യമായ വഹ്യുമായി ഏൽപ്പിക്കപ്പെട്ട മലക്കാകുന്നു. മീകായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയെ ജീവിപ്പിക്കാൻ ആവശ്യമായ മഴ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കാകുന്നു. ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം മരിച്ച ആളുകളെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന, ഖിയാമത്ത് നാളിൽ ഊത്തിന് കാഹളത്തിൽ ഊതുന്നതിന് ഏൽപ്പിക്കപ്പെട്ട മലക്കാകുന്നു എന്ന് ആ മലായിക്കത്തുകളെക്കുറിച്ചുള്ള ഹദീസുകളിൽ നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും. മാത്രമല്ല, മലായിക്കത്തുകളുടെ കൂട്ടത്തിൽ അള്ളാഹു പേരു പറഞ്ഞവരും അതേപോലെ തന്നെ അള്ളാഹു നമുക്ക് അറിയിച്ചു തന്നിട്ടില്ലാത്തവരും ഉണ്ട് എന്ന് തീർച്ചയായും നാം വിശ്വസിക്കണം. വനുഅ്മിനു അയ്ലൻ ബിമാ നഅ്ലമു മിൻ ഔസാഫിഹിം കജിബ്രീൽ ലഹു സിത്തു മിഅ ജനാഹ്. അതേപോലെ തന്നെ ഹദീസിൽ കാണാം അള്ളാഹു മലക്കുകളുടെ വിശേഷണമായി പറഞ്ഞ കാര്യങ്ങൾ. ഉദാഹരണത്തിന്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം 600 ചിറകുകളോടുകൂടി ഉള്ള ആളായിട്ട്, ഒരു മലക്കായിട്ട് പ്രവാചകന് അദ്ദേഹത്തെ കാണിക്കപ്പെട്ടു. ഖദ് സദ്ദൽ ഉഫുഖ്, ആ ചിറകുകളോടുകൂടി കണ്ടത് ചക്രവാളങ്ങളിൽ മുട്ടി നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു. അതേപോലെ തന്നെ മലായിക്കത്തുകളെക്കുറിച്ച് ഹദീസിൽ കാണാം അവർ നിത്യേന പതിവായി അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹീന സഅലഹു അനിൽ ഈമാനി ഖാൽ, അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം മലായിക്കത്തുകളിൽ വിശ്വസിക്കുക എന്നത് ഈമാൻ കാര്യങ്ങളിൽപ്പെട്ട കാര്യമാകുന്നു. ഒരാൾ മലക്കുകളിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ അയാൾ മുഅ്മിനല്ല എന്നർത്ഥം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകനടുക്കൽ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും എന്നിട്ട് ഈമാനിനെക്കുറിച്ചും ഇസ്ലാമിനെക്കുറിച്ചും ഇഹ്സാനിനെക്കുറിച്ചും ചോദിച്ചു എന്ന ഹദീസ് വളരെ പ്രസിദ്ധമായ ഹദീസു ജിബ്രീൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹദീസാണ്. ആ ഹദീസിൽ കാണാം ഈമാനിനെ കുറിച്ച് പ്രവാചകനോട് ചോദിച്ചു. പ്രവാചകൻ മറുപടി പറഞ്ഞു, അൻ തുഅ്മിന ബില്ലാ വ മലായികതിഹി, അള്ളാഹുവിൻ്റെ അള്ളാഹുവിൽ വിശ്വസിക്കൽ, അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ മലക്കുകളിൽ വിശ്വസിക്കൽ. അങ്ങനെ ആറ് വിശ്വാസ കാര്യങ്ങൾ അവിടുന്ന് എണ്ണിപ്പടിപ്പിച്ചു. അതുകൊണ്ട് ആ വിശ്വാസങ്ങൾ വിശ്വസിക്കൽ, ആ വിശ്വാസ കാര്യങ്ങളിൽ കൃത്യമായി വിശ്വസിക്കൽ വിശ്വാസികൾക്ക് നിർബന്ധമായ കാര്യമാകുന്നു. അതുമാത്രമല്ല, അള്ളാഹു സ്നേഹിച്ച, അള്ളാഹു ഇഷ്ടപ്പെട്ട ആ മലക്കുകളെ ഇഷ്ടപ്പെടൽ, അവരെ സ്നേഹിക്കൽ വിശ്വാസത്തിൻ്റെ ഭാഗമാകുന്നു. യഹൂദികളെപ്പോലെ, അതേപോലെ തന്നെ വഴിപഴച്ച മറ്റു കക്ഷികളെപ്പോലെ മലായിക്കത്തുകളോട് ശത്രുത കാണിക്കുക എന്നത് വിശ്വാസികൾക്ക് പാടില്ലാത്ത കാര്യമാകുന്നു. ഖുർആൻ ആ കാര്യത്തെ വളരെ ശക്തമായ ഭാഷയിൽ വിമർശിച്ചതായി ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും മലായിക്കത്തുകളെക്കുറിച്ച് ഖുർആനും ഹദീസും പറയുന്ന കാര്യങ്ങളിൽ കൃത്യമായ വിശ്വാസം സ്വീകരിക്കുന്നവരായിരിക്കണം യഥാർത്ഥ വിശ്വാസികൾ. ഇമാം ഇബ്നു കസീർ റഹ്മഹുള്ള പറയുന്നു, അലാ ഇന്നഹും മിൻ ഇഫ്കിഹിം, അറിയുക, തീർച്ചയായും അവരുടെ കളവിൽ എന്ന് പറഞ്ഞതിന് ഐ മിൻ കദിബിഹിം, അദ്ദേഹം അതിന് കൊടുക്കുന്ന വ്യാഖ്യാനം ഇഫ്കിഹിം എന്നതിന് ഐ മിൻ കദിബിഹിം, അവരുടെ കളവിന്. യഖൂലൂന വലദുല്ലാഹ് ഐ സ്വദറ മിൻഹുൽ വലദു, അതായത് അള്ളാഹു സന്താനത്തെ ജനിപ്പിച്ചിരിക്കുന്നു, അള്ളാഹുവിൽ നിന്നൊരു സന്താനമുണ്ടായിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. വ ഇന്നഹും ലകാദിബൂൻ, നിശ്ചയമായും അവർ കളവ് പറയുന്നവർ തന്നെയാകുന്നു. ഫദക്കറല്ലാഹു അൻഹും ഫിൽ മലായികത്തി സലാസത്തു അഖ്വാലിൻ, മൂന്ന് കാര്യങ്ങളാണ് അവർ മലക്കുകളെക്കുറിച്ച് പറഞ്ഞതായി അള്ളാഹു വ്യക്തമാക്കുന്നത്. ഒന്ന്, അതാകട്ടെ കടുത്ത കുഫറും വ്യാജവാദവുമാകുന്നു. ഒന്നാമത്തേത് ജഅലൂഹും ബനാത്തുല്ലാഹ്, ഒന്ന് അവർ അള്ളാഹുവിന് പെൺമക്കളെ നിശ്ചയിച്ചു. ഫജഅലുലില്ലാഹി വലദൻ, പിന്നെ അള്ളാഹുവിന് സന്താനത്തെ നിശ്ചയിച്ചു. ഫജഅലു ദാലികൽ വലദ് ഉൻസാ, ആ സന്താനത്തെയാകട്ടെ അത് പെൺ സന്താനത്തെയുമാക്കി. മാത്രമല്ല സുമ്മ അബദൂഹും മിൻ ദൂനില്ലാ, അള്ളാഹുവിന് പുറമേ ആ പെൺ സന്താനങ്ങളെന്ന് അവർ പേരിട്ടു വിളിച്ച മലക്കുകളെ അവർ ആരാധിക്കുകയും ചെയ്തു. ഫകുല്ലും മിൻഹ കാഫിൻ ഫിത്തഖ്ലീദി ഫീനാരി ജഹന്നം, ഈ കാര്യങ്ങളൊക്കെ തന്നെ നരകത്തിൽ ശാശ്വതരാവാൻ മതിയായ കാരണമാകുന്നു. അതുകൊണ്ട് ഇത്തരം പിഴച്ച വിശ്വാസങ്ങളിൽ നിന്ന് പൂർണ്ണമായി മുക്തരായിരിക്കൽ വിശ്വാസികൾക്ക് അനിവാര്യമായ കാര്യമാകുന്നു. ഇബ്നു ആഷൂർ റഹ്മഹുള്ള പറയുന്നു, ഇർത്തിഖാഉൻ ഫീ തജ്ഹീലിഹിം ബിഅന്നഹും യഖൂലൂന അൽമുസ്തഹീൽ, ഇവരുടെ അറിവില്ലായ്മയുടെ ആഴം അറിയിക്കുന്ന കാര്യമാകുന്നു ഇത്. കാരണം അസംഭവ്യമായ കാര്യമാണ് അവർ പറയുന്നത്. ഫദുലൻ അലൽ ഖൗലി ബിലാ ദലീലിൻ ഫലിദാലിക സമ്മാഹു ഇഫ്കൻ, ഇവർ വ്യാജമാണ് പറയുന്നതെന്ന് അള്ളാഹു പറഞ്ഞത് അവർ ഒരു പ്രമാണവും കൂടാതെയാണ്, ഒരു രേഖയും കൂടാതെയാണ് ഈ വാദം വാദിച്ചത്. മലായിക്കത്തുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് എന്ന വാദം. അൽ ഇഫ്കു അൽ കദിബു ഐ ഖൗലുഹും ഹാദാ ബഅദും മിൻ അക്സൂബാതിഹിം, ഈ അവരുടെ വ്യാജങ്ങളിൽ പെട്ടതാകുന്നു എന്ന് പറയാൻ കാരണം, മിൻ ഇഫ്കിഹിം എന്ന് പറയാൻ കാരണം. ഇതുമാത്രമല്ല, ഇതുപോലെയുള്ള ധാരാളം കളവുകളാണ് അവർ അള്ളാഹുവിനെക്കുറിച്ചും അതേപോലെ തന്നെ വിശ്വാസ കാര്യങ്ങളെക്കുറിച്ചും വെച്ചു പുലർത്തുന്നത്. അതുകൊണ്ടാണ് അലാ അറിയണം, ഇന്നഹും തീർച്ചയായും അവർ, മിൻ ഇഫ്കിഹിം, അവരുടെ വ്യാജവാദങ്ങളിൽ നിന്നും ഇപ്രകാരം പറയുന്നു എന്ന് അള്ളാഹു പറയാൻ കാരണം. വഖദ് ബറഹനല്ലാഹു അസ്സവജൽ അലാ ബത്തുലാനി ഹാദാ ഫീ സൂറത്തുൽ അൻആം, സൂറത്തുൽ അൻആമിൽ ഇവരുടെ നിരർത്ഥകമായ ഈ വാദഗതിയെ, അത് സ്വീകാരയോഗ്യമല്ല എന്നും അത് കള്ളത്തരമാണെന്നും അള്ളാഹു വിശദമായി സൂറത്തുൽ അൻആമിലെ 100-101 ആയത്തിൽ വ്യക്തമാക്കുന്നു. വജഅലൂലില്ലാഹി ശുറകാ അൽജിൻ വഖലഖഹും വഖറഖൂലഹു ബനീന വബനാതിൻ ബിഗൈരി ഇൽം സുബ്ഹാനഹു വതആല അമ്മാ യസിഫൂൻ വജഅലു ലില്ലാഹി ശുറകാ. അവർ അല്ലാഹുവിന് പങ്കുകാരെ ഉണ്ടാക്കി, അൽ ജിന്ന്, അവൻ്റെ സൃഷ്ടികളായ ജിന്നുകളെ. വഖലഖഹും, അവൻ അവരെ സൃഷ്ടിച്ചിരിക്കുന്നു. വഖറഖൂ ലഹു ബനീന വബനാതിൻ ബിഗൈരി ഇൽമ്, യാതൊരു അറിവും കൂടാതെ അല്ലാഹുവിന് അവർ സന്താനങ്ങളെ, അത് ആൺ സന്താനങ്ങളെയും പെൺ സന്താനങ്ങളെയും അവർ അല്ലാഹുവിന് സങ്കല്പിച്ചിരിക്കുന്നു, ഉണ്ടാക്കിയിരിക്കുന്നു. സുബ്ഹാനഹു വതആല അമ്മാ യസിഫൂൻ, അവർ വിശേഷിപ്പിക്കുന്നതിൽ നിന്ന് അല്ലാഹു പരിശുദ്ധനാകുന്നു, ഉന്നതനാകുന്നു. ബദീഉ സമാവാതി വൽ അർദ്, ആകാശഭൂമികൾ മുൻ മാതൃക കൂടാതെ സൃഷ്ടിച്ചവനാകുന്നു അവൻ. അന്നാ യകൂനു ലഹു വലദുൻ, എങ്ങനെയാണ് അവനൊരു സന്താനമുണ്ടാവുക. വലം തകുൻ ലഹു സ്വാഹിബ, അവനൊരു ഇണയില്ലല്ലോ. വഖലഖ കുല്ല ഷൈഇൻ, അവൻ എല്ലാത്തിനെയും സൃഷ്ടിച്ചിരിക്കുന്നു. വഹുവ ബികുല്ലി ഷൈഇൻ അലീം, എല്ലാത്തിനെക്കുറിച്ചും അവൻ നന്നായി അറിയുന്നവനാകുന്നു. ഇവിടെ വഖലഖ കുല്ല ഷൈഇൻ വൽ ഖാലിഖു ലികുല്ലി ഷൈഇൻ ലാ യുംകിനു അൻ യകൂന ലഹു വലദ്, എല്ലാത്തിനെയും സൃഷ്ടിച്ചവൻ എന്ന് പറയുമ്പോൾ തീർച്ചയായും സൃഷ്ടാവായിട്ടുള്ള ഒരുവൻ അവനൊരു സന്താനമുണ്ടാവുക എന്നത് സാധ്യമല്ല, ഉണ്ടാകാവതല്ല. ലി അന്നൽ വലദ ജുസു ഉമ്മിനൽ വാലിദ്, സന്താനം പിതാവിൻ്റെ ഒരു ഭാഗമാണല്ലോ. അതുകൊണ്ട് തന്നെ അല്ലാഹു സൂറത്തുൽ അൻആമിൽ വളരെ വ്യക്തമായി അവരുടെ ഈ വാദത്തെ, ഈ ആരോപണത്തെ ബുദ്ധിയുള്ള ഏത് മനുഷ്യർക്കും മനസ്സിലാകും വിധത്തിൽ വ്യക്തമാക്കുന്നത് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, അല്ലാഹുവിനെക്കുറിച്ചും വിശ്വാസ കാര്യങ്ങളെക്കുറിച്ചെല്ലാം തന്നെ പ്രമാണത്തിൽ എന്താണോ വന്നത്, ഖുർആനും സുന്നത്തും എന്താണോ പഠിപ്പിക്കുന്നത്, അത് കൃത്യമായി സ്വീകരിക്കാനും വിശ്വസിക്കാനും പിഴച്ച വാദങ്ങളിൽ നിന്ന്, ആരോപണങ്ങളിൽ നിന്ന് മുക്തമായി യഥാർത്ഥ സത്യവിശ്വാസം സ്വീകരിക്കുവാനും നാം വളരെയധികം പരിശ്രമിക്കേണ്ടതാകുന്നു. വിശിഷ്യ, ഈ കാലഘട്ടത്തിൽ അല്ലാഹുവിനെക്കുറിച്ചും അതേപോലെ തന്നെ പ്രവാചകന്മാരെക്കുറിച്ചും മലായിക്കത്തുകളെക്കുറിച്ചുമൊക്കെ ഒരുപാട് ദുർവ്യാഖ്യാനങ്ങൾ നടക്കുന്ന കാലത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല സത്യം സത്യമായി മനസ്സിലാക്കുവാനും ആ സത്യം സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുവാനും നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: മാഷാഅല്ലാ, ജസാകുമുല്ലാഹ് ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം. സൂറത്തു സഫാത്തിലെ 151-152 വചനങ്ങളാണ് ഇത് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
2: പരിശുദ്ധ ഖുർആനിൻ്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല, ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹുവല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തേത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത് അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുവിൽ വിശ്വസിക്കുക, പരലോകത്ത് വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവേ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവീയ ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട് ഡൗണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം, ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിഈകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുറാനോതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുറാൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുറാൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ റേഡിയോയിൽ തഫ്സീർ അമാനി. മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീറിന്റെ വിശദീകരണം. ഇന്ന് നാം പഠിക്കാൻ പോകുന്ന സൂറത്ത് സൂറത്തു മുസമ്മിൽ 12 മുതൽ 19 വരെ വചനങ്ങൾ.
4: വചനം 12. വാക്കർത്ഥം: ഇന്നലദൈന, നിശ്ചയമായും നമ്മുടെ അടുക്കലുണ്ട്. അൻകാലൻ, കനത്ത വിലങ്ങുകൾ, ഭാരിച്ച ചങ്ങലകൾ. വജഹീമ, ജ്വലിക്കുന്ന അഗ്നിയും.
5: ഇന്നലദൈന അൻകാലൻ വജഹീമ,
4: നിശ്ചയമായും നമ്മുടെ അടുക്കൽ കനത്ത വിലങ്ങുകളും കത്തിജ്വലിക്കുന്ന അഗ്നിയുമുണ്ട്. വചനം 13. വാക്കർത്ഥം: വത്വാമൻ, ഭക്ഷണവും. ദാഗുസ്വത്തിൻ, തൊണ്ടയിൽ കെട്ടുന്നതായ, അടഞ്ഞു നിൽക്കുന്ന. വഅദാബൻ, ശിക്ഷയും. അലീമൻ, വേദനയേറിയ. കീഴ്പോട്ടിറങ്ങാതെ തൊണ്ടയിൽ അടഞ്ഞു നിൽക്കുന്ന ഭക്ഷണവും വേദനയേറിയ ശിക്ഷയും ഉണ്ട്. വചനം 14. വാക്കർത്ഥം: യൗമ തർജുഫു, വിറകൊള്ളുന്ന ദിവസം, കിടുത്തുപോകുന്ന ദിവസം. അൽ അർദു, ഭൂമി. വൽജിബാലു, പർവ്വതങ്ങളും മലകളും. വകാനത്തിൽ ജിബാലു, പർവ്വതങ്ങൾ ആകുകയും. കസീബൻ, മണൽക്കുന്നുപോലെ. മഹീലൻ, അലിഞ്ഞൊഴുകുന്ന, ഉതിർന്നൊലിക്കുന്ന.
5: യൗമ തർജുഫുൽ അർദു വൽ ജിബാലു വകാനത്തിൽ ജിബാലു കസീബൻ മഹീല,
4: ഭൂമിയും പർവ്വതങ്ങളും വിറകൊള്ളുകയും പർവ്വതങ്ങൾ അലിഞ്ഞൊഴുകുന്ന മണൽക്കുന്നുപോലെ ആകുകയും ചെയ്യുന്ന ദിവസം അന്നായിരിക്കും അത്. വചനം 12 മുതൽ 14 വരെയുള്ളതിൻ്റെ വിശദീകരണം: ഖിയാമത്ത് നാളിലെ സംഭവ വികാസങ്ങളെയും ശിക്ഷകളെയുമാണ് ഈ വചനങ്ങളിൽ ചൂണ്ടിക്കാട്ടുന്നത്. സക്കൂം, ളരീഅ് മുതലായ നരകീയ ഭക്ഷ്യവിഭവങ്ങളെ ഉദ്ദേശിച്ചാണ് തൊണ്ടയിൽ അടഞ്ഞു നിൽക്കുന്ന ഭക്ഷണം എന്നു പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തേതിനെപ്പറ്റി സൂറത്തുദ്ദുഹാൻ 43 വചനത്തിലും രണ്ടാമത്തേതിനെപ്പറ്റി സൂറത്തു ഗാഷിയ അൽ ഗാഷിയ 6 പ്രസ്താവിച്ചിരിക്കുന്നത് കാണാം. വചനം 15, വാക്കർത്ഥം: ഇന്ന അർസൽന, നിശ്ചയമായും നാം അയച്ചിരിക്കുന്നു, ഇലൈക്കും നിങ്ങളിലേക്ക്, റസൂലൻ ഒരു റസൂലിനെ, ദൂതനെ, ഷാഹിദൻ അലൈക്കും നിങ്ങളുടെ മേൽ സാക്ഷിയായ, കമാ അർസൽന നാം അയച്ചതുപോലെ, ഇല ഫിർഔന ഫിർഔനിൻ്റെ അടുക്കലേക്ക്, റസൂലൻ ഒരു റസൂലിനെ.

0: ജനങ്ങളെ, നിശ്ചയമായും നാം നിങ്ങളുടെ മേൽ സാക്ഷിയായ ഒരു റസൂലിനെ നിങ്ങളിലേക്ക് അയച്ചിരിക്കുന്നു. ഫിർഔന്റെ അടുക്കലേക്ക് ഒരു റസൂലിനെ നാം അയച്ചതുപോലെ തന്നെ. വചനം 16. വാക്കർത്ഥം: ഫഅസ്വാ, എന്നിട്ട് അനുസരണക്കേട് ചെയ്തു, എതിര് പ്രവർത്തിച്ചു. ഫിർഔനു, ഫിർഔൻ. അർറസൂല, റസൂലിനോട്. ഫഅഖദ്നാഹു, അപ്പോൾ നാം അവനെ പിടിച്ചു. അഖ്ദൻ, ഒരു പിടുത്തം. വബീല, കടുത്ത, ശക്തമായ.
1: ഫഅസാ ഫിർഔനു അർറസൂല ഫഅഖദ്നാഹു അഖ്ദൻ വബീല.
0: എന്നിട്ട് ഫിർഔൻ ആ റസൂലിനോട് അനുസരണക്കേട് കാണിച്ചു. അപ്പോൾ നാം അവനെ കടുത്തതായ ഒരു പിടുത്തം പിടിച്ചു, ശിക്ഷിച്ചു. വചനം 15 മുതൽ 16 വരെയുള്ളതിൻ്റെ വിശദീകരണം: ഏത് നിലയ്ക്കും നിങ്ങളെക്കാൾ വമ്പിച്ച ശക്തിയും യോഗ്യതയും സ്വാധീനവുമെല്ലാമുണ്ടായിരുന്ന ഫിർഔനും അവൻ്റെ ആൾക്കാരും റസൂലിനെ അനുസരിക്കായിക നിമിത്തം അനുഭവിക്കേണ്ടി വന്ന ഭയങ്കര ശിക്ഷയെക്കുറിച്ച് നിങ്ങൾക്കറിവുണ്ടല്ലോ. അപ്പോൾ ഇഹത്തിൽ വെച്ചുതന്നെ നിങ്ങളെ ശിക്ഷിക്കുവാൻ അള്ളാഹുവിന് ഒരു പ്രയാസവുമില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്ന് താൽപ്പര്യം. ഇനി ഐഹിക ശിക്ഷയിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിവ് കിട്ടിയാൽ തന്നെ ഖിയാമത്ത് നാളിൽ പരലോക ശിക്ഷയിൽ നിന്ന് നിങ്ങൾക്കെങ്ങനെ മോചനം ലഭിക്കുവാനാണ് എന്ന് അടുത്ത വചനത്തിൽ അള്ളാഹു അവരോട് ചോദിക്കുന്നു. വചനം 17. വാക്കർത്ഥം: ഫകൈഫ, എന്നാൽ എങ്ങനെയാണ്. തത്തഖൂന, നിങ്ങൾ സൂക്ഷിക്കുക. ഇൻ കഫർത്തും, നിങ്ങൾ അവിശ്വസിക്കുകയാണെങ്കിൽ. യൗമൻ, ഒരു ദിവസത്തെ. യജ്അലു, ആക്കുന്ന. അൽ വിൽദാന, കുട്ടികളെ. ഷീബ, നരച്ചവർ.
1: فكيف تتقون ان كفرتم يوما يجعل الولدان شيبا.
0: എന്നാൽ നിങ്ങൾ അവിശ്വസിക്കുകയാണെങ്കിൽ കുട്ടികളെ നരച്ചവരാക്കുന്ന ഒരു ഭയങ്കര ദിവസത്തെ നിങ്ങൾ എങ്ങനെയാണ് സൂക്ഷിക്കുക. വചനം 18. വാക്കർത്ഥം: അസ്സമാഉ, ആകാശം. മുൻഫത്തിറും ബിഹി, അതുമൂലം പൊട്ടിപ്പിളർന്നതായിരിക്കും. കാന വഅദുഹു, അവൻ്റെ വാഗ്ദത്തമാകുന്നു. മഫ്ഊല, പ്രവർത്തിക്കപ്പെടുന്നത്, പ്രയോഗത്തിൽ വരുത്തപ്പെടുന്നത്.

ആകാശം അതുമൂലം പൊട്ടിപ്പിളർന്നതായിരിക്കും അവൻ്റെ അഥവാ അള്ളാഹുവിൻ്റെ വാഗ്ദത്തം പ്രവർത്തനത്തിൽ വരുത്തപ്പെടുന്നതുമാകുന്നു. വചനം 19. വാക്കർത്ഥം: ഇന്ന ഹാദിഹി, നിശ്ചയമായും ഇത്, തദ്കിറത്തുൻ, ഒരു ഉപദേശമാണ്, ഒരു ഉത്ബോധനമാണ്. വമൻ ഷാഅ, അപ്പോൾ, എന്നാൽ ആർ ഉദ്ദേശിക്കുന്നുവോ, വേണമെന്നുവച്ചവൻ, ഇത്തഹദ, ഉണ്ടാക്കണം, ഏർപ്പെടുത്തട്ടെ, ആക്കട്ടെ, ഇലാ റബ്ബിഹി, തൻ്റെ റബ്ബിങ്കലേക്ക്, സബീല, മാർഗം, വല്ല വഴിയും.

0: നിശ്ചയമായും ഇത് ഒരു മഹത്തായ ഉപദേശമാണ്. ആകയാൽ ആർ വേണമെന്ന് ഉദ്ദേശിക്കുന്നുവോ അവൻ തൻ്റെ റബ്ബിങ്കലേക്ക് ഒരു മാർഗം ഏർപ്പെടുത്തിക്കൊള്ളട്ടെ. വചനം 17 മുതൽ 19 വരെയുള്ളതിൻ്റെ വിശദീകരണം. അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷ ഒഴിവായി കിട്ടുവാനും അവൻ്റെ പ്രീതിയും അനുഗ്രഹവും ലഭിക്കുവാനും ഉദ്ദേശിക്കുന്നവർ അതിനുള്ള മാർഗം, അതേ സത്യവിശ്വാസവും സൽക്കർമ്മവും സ്വീകരിച്ചുകൊണ്ട് അവനെ അനുസരിച്ചു ജീവിക്കേണ്ടതാണ് എന്ന് സാരം. സൂറത്തിൻ്റെ ആരംഭത്തിൽ രാത്രിയുടെ പകുതി സമയമോ അല്ലെങ്കിൽ അല്പം ഏറിയോ കുറഞ്ഞോ നമസ്കരിക്കുവാൻ കൽപ്പിക്കുകയുണ്ടായല്ലോ. കുറേ കാലത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സത്യവിശ്വാസികളും ആ കൽപ്പനയനുസരിച്ച് നമസ്കാരകർമ്മം നിർവഹിക്കുകയും ചെയ്തു വന്നു. അതിനുശേഷം അടുത്ത ആയത്തു മുഖേന ആ കൽപ്പനയിൽ അല്ലാഹു ഇളവ് നൽകിയിരിക്കുകയാണ്. ഇളവ് നൽകുവാനുള്ള കാരണങ്ങളും ആ സുദീർഘമായ വചനത്തിൽ തന്നെ കാണാം.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ ശ്രവിച്ചത് തഫ്സീർ അമാനി, സൂറ മുസമ്മിൽ 12 മുതൽ 19 വരെ വചനങ്ങൾ.
2: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത് ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: വായന എന്നാൽ കേവലം വാക്കുകളിലൂടെയുള്ള ഒരു സഞ്ചാരമല്ല, മറിച്ച് അത് വിജ്ഞാനത്തിന്റെ വിശാലവും അനന്തവുമായ ലോകത്തേക്കുള്ള വഴികാട്ടിയാവണം. ജീവിതത്തിൽ ഏറ്റവും മൂല്യമേറിയ സമ്പത്ത് എന്തെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേയുള്ളൂ, അത് വിജ്ഞാനമാണ്. അറിവ് നേടുക എന്നതിനേക്കാൾ പ്രധാനം ഏതു തരം അറിവാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത് എന്നതാണ്. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ വിവരങ്ങളുടെ പ്രവാഹം നമുക്ക് ചുറ്റുമുണ്ടെങ്കിലും ധാർമ്മികതയിലും സത്യത്തിലും അധിഷ്ഠിതമായ വായന അപൂർവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വഴിതെറ്റിക്കുന്ന ചിന്തകളും ആശയക്കുഴപ്പങ്ങളും നിറഞ്ഞ കാലഘട്ടത്തിൽ നമ്മുടെ മനസ്സിനും ആത്മാവിനും ശരിയായ ദിശാബോധം നൽകുന്ന ശരിയായ വായന അത്യന്താപേക്ഷിതമാണ്. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് നിങ്ങൾക്കായി വാതിൽ തുറക്കുകയാണ് നേർപഥം വാരിക, ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകൾ. കുടുംബ ബന്ധങ്ങൾ, വ്യക്തിജീവിതം, ആത്മീയത, മൂല്യബോധം എന്നിവയെല്ലാം നേരായ പാതയിലൂടെ നയിക്കാൻ ഉതകുന്ന ലേഖനങ്ങളും പഠനങ്ങളും നമ്മുടെയും നമ്മുടെ തലമുറകളുടെയും ജീവിതത്തിൽ വെളിച്ചം വീശുന്ന അറിവിൻ്റെ ഉറവയാണ് നേർപഥം. കേവലമൊരു വാരിക എന്നതിനപ്പുറം നിങ്ങളുടെ വീടുകളിൽ ധാർമ്മികതയുടെയും നേർവഴിയുടെയും നന്മയുടെയും കാവലാളായി മാറും ഈ വരികൾ. ജീവിതത്തെ നേർപ്പാന്ധാവിലൂടെ നയിക്കാൻ, അറിവിൻ്റെ വിശാല ലോകത്തേക്ക് ചിറകടിച്ചുയരാൻ നേരിൻ്റെ വരമൊഴി, നേർപഥം വരിക. ഇന്ന് തന്നെ വരിക്കാരാകൂ. അറിവിൻ്റെയും ധാർമ്മികതയുടെയും അമൂല്യമായ ഈ അക്ഷരച്ചപ്പ് നിങ്ങളുടെ വീടുകളിലും എത്തിക്കൂ. നേർപഥം വാരിക, ധാർമ്മിക വായനയുടെ

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ഇബ്രാഹിമിലെ 47 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിബ്രീൻ.
1: ഒരു കാര്യം ഒരാളുടെ മനസ്സിൽ സന്നിവേശിപ്പിക്കാൻ ഒരു മിനിറ്റ് എന്ന ഹ്രസ്വസമയം മതിയാകുമോ? ചിന്തകളെ മാറ്റിമറിക്കാൻ, ജീവിതത്തിന്റെ ദിശ തന്നെ തിരിച്ചുവിടാൻ സെക്കൻഡുകൾ മാത്രമുള്ള ഒരു ചെറിയ ഇടവേളയ്ക്ക് സാധിക്കുമോ? തീർച്ചയായും. വലിയ മാറ്റങ്ങളുടെ തുടക്കം പലപ്പോഴും വളരെ ചെറിയ ഒരു നിമിഷാർത്ഥത്തിൽ നിന്നാണ്. ചിന്തയുടെ ഒരു ചെറിയ തീപ്പൊരി മതി മനസ്സിൽ വലിയൊരു അറിവിൻ്റെ നാളം കൊളുത്താൻ. ഒരു മിനിറ്റിൽ ഒരു വിപ്ലവം വിരിയുന്നു. ഒരു കാര്യം ഒരാൾക്ക് പകർന്നു നൽകാൻ ഒരു മിനിറ്റ് തന്നെ ധാരാളം. തിരക്കുകൾ നിറഞ്ഞ ഇന്നത്തെ ലോകത്ത് വലിയ വലിയ പ്രഭാഷണങ്ങൾ കേൾക്കാനോ വായിച്ചു തീർക്കാനോ നമുക്ക് സമയം തികയാറില്ല. എന്നാൽ സമയം കുറവാണെന്ന് കരുതി അറിവ് നേടാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇവിടെയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ചിന്തകളെ ഉണർത്തുന്ന ലളിത സന്ദേശങ്ങളുടെ പ്രസക്തി. അതെ, നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു 1 മിനിറ്റ് ടോക്ക്. സമകാലിക വിഷയങ്ങൾ, വിശ്വാസ പാഠങ്ങൾ, കർമ്മശാസ്ത്ര വിജ്ഞാനങ്ങൾ, കുടുംബ മാർഗനിർദ്ദേശങ്ങൾ തുടങ്ങി ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന കാര്യങ്ങൾ വളരെ ലളിതമായി ഒരൊറ്റ മിനിറ്റിൽ നിങ്ങളിലേക്കെത്തുന്നു 1 മിനിറ്റ് ടോക്ക്. ചെറിയ സമയം കൊണ്ട് വലിയ അറിവുകൾ നേടാം. മനസ്സിൽ ശരിയായ മൂല്യങ്ങൾ തുന്നിച്ചേർക്കാം. ഒരു നിമിഷം ഒരു വിജ്ഞാനം, ഒരു വിപ്ലവം. നിങ്ങളുടെ ദിനചര്യകൾക്കിടയിലെ ആ ഒരു മിനിറ്റ് മാറ്റിവെക്കൂ. അത് നിങ്ങളുടെ ചിന്തകളെയും ജീവിതത്തെയും നന്മയിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. കേൾക്കാൻ മറക്കരുത് 1 മിനിറ്റ് ടോക്ക്, വിസ്ഡം ഗ്ലോബൽ TV യൂട്യൂബ് ചാനലിലൂടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖത്മുൽ ഖുർആൻ.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഇബ്നു ഹജർ അസ്കലാനി റഹിമുല്ലയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകൻ്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജുനുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമുല്ലയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം കാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ കാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ ജെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടുണ്ടല്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്കലാനി റഹിമുല്ലാ പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്
1: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല. അതായത് അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
0: അതായത്
1: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാ.
0: അതെ, നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനുകളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾ ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിന് കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. أعوذ بالله من الشيطان الرجيم. فلا تحسبن الله مخلف وعده رسله.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ഇബ്രാഹിമിലെ 47 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിബ്രീൻ.
1: نور على مر الزمان تألقا وأضاء للدنيا طريقا.
2: ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന, ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞുകൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചു കൊണ്ടൊരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്നി ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വെച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

വായനയ്ക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അഭിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തിനിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരജ്ഞങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറനീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: മതവിജ്ഞാനത്തിന്റെ മാധുര്യം, നേർവഴിയുടെ ഉപദേശങ്ങൾ, സുപഥം. പ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30, ഞായർ ദിവസങ്ങളിൽ രാവിലെ 9:35, തിങ്കളാഴ്ചകളിൽ വൈകുന്നേരം 5:35. പീസ് റേഡിയോ സുപഥം. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
1: പീസ് ആൻഡ് റേഡിയോയിൽ ശ്രോതാക്കൾ, ഇനി കേൾക്കുന്നത് കിഡ്സ് ടൈം. സൂറത്ത് സുമർ 47-55 വരെയുള്ള വചനങ്ങൾ കുഞ്ഞു കാര്യങ്ങളുടെ ശബ്ദത്തിൽ കേൾക്കാം. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് തോഹ അൽ ജുനൈദ്.

ജസാക്കുമുല്ലാഹു ഖൈറ പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് കിഡ്സ് ടൈം സൂറത്ത് സുമർ 47 മുതൽ 55 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിച്ചത് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീലാണ് നമ്മൾ കേൾക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ ബഖറയിലെ 141 വരെയുള്ള വചനങ്ങളാണ് ഇന്ന് നമ്മൾ പാരായണം ശ്രവിക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് മുഹമ്മദ് അൽ അബ്ദുള്ള.
2: ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ജസാക്കുമുല്ലാഹു ഖൈറ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ ബഖറയിലെ 141 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ പാരായണം ശ്രവിച്ചത്. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് മുഹമ്മദ് അൽ അബ്ദുല്ല.
1: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
2: Peace Radio, tuned to reality.
3: പീസ് റേഡിയോ. കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ. നാം കേൾക്കുന്നത് പാരായണ പഠനം. വിശുദ്ധ ഖുർആനിനെ പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ മറ്റുള്ള പുസ്തകങ്ങൾ വായിക്കുന്ന രൂപത്തിലോ മറ്റുള്ള പുസ്തകങ്ങളോട് സമീപിക്കുന്ന രൂപത്തിലോ അല്ല നാം സമീപിക്കേണ്ടത്. നിയമങ്ങളും നിർദ്ദേശങ്ങളും ഏറെ പഠിപ്പിക്കപ്പെട്ട പാരായണത്തിൽ

0: ഏറെ ശ്രദ്ധിക്കേണ്ട വിശുദ്ധ ഖുർആനിൻ്റെ പാരായണ നിയമങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനമാണ് ഖുർആൻ പാരായണ പഠനത്തിലൂടെ നാം കേൾക്കുന്നത്. ഇപ്പോൾ നാം കേൾക്കുന്നത് സൂറ അൽ ഹാഖ 1 മുതൽ 8 വരെയുള്ള വചനങ്ങൾ. അവതരണം ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലൽ മബഊസി റഹ്മത്തൻ ലിൽ ആലമീൻ മുഹമ്മദ് ബിൻ അബ്ദുല്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി നമുക്ക് സൂറത്തുൽ ഹാഖയാണ് പാരായണം ചെയ്യാനുള്ളത്. അതിലെ നിയമങ്ങൾ നോക്കാം. അഊദു ബില്ലാഹി മിനശ്ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ ഹാഖ. അൽ ഹാഖ എന്നുള്ളത് മദ്ദ് ലാസിമാണ്. അപ്പോൾ മൽഹാക്ക ഞങ്ങൾ തന്നെ. പിന്നെ വമാ അദ്റാക മൽഹാക്ക. കദബത് ثمود وعاد بالعادمبي عادمبي തൻവീൻ ശേഷം ബ ആണ്. അപ്പോൾ ഗുന്നത്തോടു കൂടി നൂനിനെ മീമാക്കി മാറ്റണം. അപ്പോൾ ആദുംബിൽ ആദുംബിൽ ഖാരിഅ. പിന്നെ ഫഅമ്മ സമൂദു സ ശരിക്ക് പറയാ ഫഉഹ്ലിക്കു ബിത്വാഗിയ വഅമ്മ മീം മുശദ്ദദയാണ്, നന്നായി മണിക്കുക. ആദും ഫഉഹ്ലിക്കു ഇഖ്ഫ ആണ്. ആദും ഫഉഹ്ലിക്കു ബിരീഹിൻ. പിന്നെ അത് പിന്നത്തെ തന്നെ ബിരീഹിൻ സർസറിൻ. സർസറിൻ ആത്തിയ ഇൽഹാറാണ്, ഒട്ടും മണിക്കണ്ട. സർസറിൻ ആത്തിയ. സർസറിൻ ആത്തിയ. സഖറഹ അലൈഹിം സബ ലയാലിൻ ലയാലിൻ വ സബ ലയാലിൻ വ. അങ്ങനെ ലയാലിൻ വ ലയാലിൻ വ ലയാലിൻ വ. പിന്നെ വസമാനിയത്ത് അയ്യാമിൻ ഹുസൂമൻ. അയ്യാമിൻ തൻവിന് ശേഷം ഹ ആണ്, പൊയ്ലുഹാർ. അപ്പോൾ അയ്യാമിൻ ഹുസൂമ. അയ്യാമിൻ ഹുസൂമ ഫതറൽ ഖൗമ ഫീഹ صرع كأنهم أعجاز نخل خاوية. نخل نخل خاوية تنوين ششم خاو الهران وطماني كندا نخل خاوية. بنا فهل ترى لهم من باقية. فهل ترى لهم من لهم من عندما ميمون نيشوانو. بنا മീം ബാക്കിയ നൂന് ശേഷം ബാ ആണ്. എന്താ നിയമം? നൂന് ശേഷം ബാ വന്നാൽ ഇഖ്ലാബ്. ആ നൂനിനെ മീമാക്കി മാറ്റും വേണം, എന്നിട്ട് ഗുന്നത്തോടുകൂടി ഉച്ചരിക്കുക. അപ്പോൾ അതിൻ്റെ മുമ്പ് ലഹുമ്മി, പിന്നെ മീം ബാക്കിയ. അപ്പോൾ ലഹുമ്മീം ബാക്കിയ أعوذ بالله من الشيطان الرجيم.
2: أعوذ بالله من الشيطان الرجيم.
1: بسم الله الرحمن الرحيم.

അവിടെ ലയാലേവ വാവ് നല്ല മണിക്കും വേണം, എന്നിട്ട് ഇരട്ടിപ്പിക്കും വേണം. അപ്പോ ലയാലേവ സഹറഹ അലൈഹിം സബഅ ലയാലിൻ വ സമാനിയത അയ്യാം.

0: ഇനി അടുത്തത് അടുത്തതിൽ നോക്കാം ഇൻഷാല്ലാ. ഒമ്പതാമത്തെ ആയത്ത് മുതൽ അടുത്ത എപ്പിസോഡിൽ നോക്കാം. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോ. നാം കേട്ടത് പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന നിയമങ്ങളെക്കുറിച്ച് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ സൂറ അൽ ഹാഖ 1-8 വചനങ്ങൾ പഠിപ്പിക്കുകയായിരുന്നു ഇതുവരെ.
2: പരിശുദ്ധ ഖുർആനിൻ്റെ 74-ാം 50-51 വചനങ്ങളിലൂടെ കഴുതയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:
3: കഅന്നഹും ഹുമുറും മുസ്തൻഫിറ ഫർറത് മിൻ ഖസ്വറ.
2: ഈ വചനങ്ങളിൽ അല്ലാഹു തആല ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകളെ പറ്റിയാണ് പരാമർശിക്കുന്നത്. വേട്ടക്കാരനെ കണ്ട് അല്ലെങ്കിൽ സിംഹത്തെ കണ്ട് ഭയന്നോടുന്ന കഴുതകളെപ്പോലെയാകുന്നു അത്തരം ആളുകൾ എന്നാണ് ഇവിടെ അറിയിക്കുന്നത്. ഉത്ബോധനത്തിന് കാതോർക്കാതെ, അത് കേൾക്കാൻ തയ്യാറാകാതെ ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരെ പറ്റിയാണ് അല്ലാഹു ഇവിടെ പരാമർശിക്കുന്നത്.
4: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നു അത്തഹസീൻ തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ സാധാരണ കണ്ടുവരാറുള്ള പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുകയാണ് അത്തഹസീൻ എന്ന ഈ പ്രോഗ്രാമിലൂടെ. ഇന്ന് സൂറത്തുൽ ബഖറയിലെ 149-150 വചനങ്ങളാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ അബ്ദുഷക്കൂർ നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 149-150 ആയത്തുകൾ.

0: ولأتم نعمتي عليكم ولعلكم تهتدون.
1: ഈ രണ്ട് ആയത്തും ശ്രദ്ധിക്കുക. പാരായണത്തിൽ പാലിക്കേണ്ടാത്ത ജീവിത നിയമങ്ങൾ, പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങൾ. വമിൻ ഹൈസു ഖറജത, വമിൻ ഹ, ഹൈസു ഹ തൊണ്ടയുടെ മധ്യഭാഗം, ഹൈസു ഹൈസു അല്ല, വമിൻ ഹൈസു എന്നല്ല, ഹൈസു സീസു ഹൈസു ഖറജത, ജീമിനെ കൽക്കല ചെയ്യണം, ശരിക്കും കേൾക്കണം, ഖറജത ഖറജത ഖറജ എന്നല്ല, ഖറജ ഖറജത. ഫവല്ലി വജ്ഹക, ഫവല്ലി നീട്ടരുത്, ഫവല്ലി വജ്ഹക അല്ല, ഫവല്ലി വജ്ഹക, ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. ശത്റ ത ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം, അതാണ് ശത്റ. ഷത്തുറ ഷത്തിറ എന്നല്ല, നാവിൻ്റെ മുതുക് നമ്മുടെ മേലെ മുൻപല്ലുകളുടെ മുരടിൽ മാത്രമല്ല, അത് മഹ്റജ്, അതിൻ്റെ കൂടെ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം, അതാണ് ഷത്തുറ. ഷത്തുറൽ മസ്ജിദിൽ ഹറാം, ഹ മസ്ജിദിൽ ഹറാം. വ ഇന്നഹു നൂന് ശബ്ദ മണിക്കണം. ലൽ ഹഖു ഹ തൊണ്ടയുടെ മധ്യഭാഗം, ഖാഫ് അതിൻ്റെ ഈ മുകളിൽ ചെറുനാക്ക്. ലൽ ഹഖു മിർ റബ്ബിക്, മിൻ റബ്ബിക് അല്ല, മിർ റബ്ബിക്. സാക്കിന നൂന് ശേഷം റാ വരുമ്പോൾ നൂനിനെ റായിലേക്ക് ഇദ്ഗാം ചെയ്യണം, മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. മിർ റബ്ബിക് നിർത്തുമ്പോൾ മിർ റബ്ബിക് അക്, ആ ശബ്ദം ശ്രദ്ധിക്കുക. വമല്ലാഹു ബിഗാഫിലിൻ, വമല്ലാഹു ബിഗാഫിലിൻ, ഗ ബിഗാഫിലിൻ അല്ല, ബിഗാഫിലിൻ ഐൻ മീമിന് ശദ്ദ് മണിക്കണം, ഇതെല്ലാം ശ്രദ്ധിക്കുക. തഅമലൂൻ, തഅമലൂൻ ഐൻ തൊണ്ടയുടെ മധ്യഭാഗം, തഅമലൂൻ എന്ന് അല്ല ഓതേണ്ടത്, തഅമലൂൻ. അടുത്തത് വമിൻ ഹൈസു ഖറജത ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, മുകളിൽ പറഞ്ഞ അതേ രൂപത്തിൽ തന്നെ. വമിൻ ഹൈസു, ഹൈസു അല്ല ഹൈസു, ഖറജത ജീമിനെ ഖൽഖല ചെയ്യണം, ഖറജത. ഫവല്ലി വജ്ഹക, ഫവല്ലി നീട്ടരുത്, വജ്ഹക ജീമിനെ ഖൽഖല ചെയ്യണം, ശത്റ ത അൽ മസ്ജിദിൽ ഹറാം ഹ. وحيث ما كنتم, وحيث الا وحا, وحيث وحيث ما كنتم نونين افكتماكي മണിക്കണം, ഇഖ്ഫാം ബിഗുന്ന, സാകിന നൂന് ശേഷം ത വരുമ്പോൾ നൂനിന അവ്യക്തമാക്കി മണിക്കണം. കുന്തും, കുന്തും ഫവല്ലു, സുക്കൂനുള്ള മീമിന് ശേഷം ഫ വരുമ്പോൾ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം. ധാരാളമായി നമ്മൾ പഠിച്ചിട്ടുണ്ട് സാക്കിന മീമിന് ശേഷം വ അല്ലെങ്കിൽ ഫ വരുമ്പോൾ, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കുന്തും ഫവല്ലു വുജൂഹക്കും, വുജൂഹക്കും, വുജൂഹക്കും ശത്റഹു, ശത് ശത് ത തീതു അത് ത, ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. ശത്റഹു ലി അല്ല, ലി അല്ല എന്നല്ല പറയേണ്ടത്, നൂനിൻ്റെ ശബ്ദമല്ല, ലി അല്ല, ലി അല്ല, ലി അല്ല യകൂന ലിന്നാസി, നൂൻ മുശദ്ദഗുന്ന, നൂൻ ശബ്ദുണ്ട് മണിക്കണം. അലൈക്കും ഹുജ്ജ, അലൈക്കും ഐൻ തൊണ്ടയുടെ മധ്യഭാഗം, അലൈക്കും ഹുജ്ജതുൻ, ഹുജ്ജ, ഹുജ്ജതുൻ ഇല്ലല്ലദീന, ഇല്ല ലദീന അല്ല സീന അല്ല, അല്ലദീ ദ ദി, ഇല്ല ലദീന ളലമു, ളലമു അല്ല, ദ ദ ദ ദ ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം, അത് ഇസ്തിഇലാന്റെ അക്ഷരമാണ്. ളലമു എന്ന് പറയരുത്, ളലമു അല്ല, ദ ളലമു. മിൻഹും, മിൻഹും ഫല, ഫ ഫല തഖ്ഷൗഹും, فلا تخشوهم واخشوني, واخشوني ولأتم, വലിയുതിമ്മ എന്ന് യാ ആയി പോകരുത്. അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. ഓതിപ്പോകുന്ന സമയത്ത്, സ്പീഡിൽ ഓതിപ്പോകുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള അബദ്ധങ്ങൾ ധാരാളമായിട്ട് കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് വലിയുതിമ്മ അല്ല വലിയുതിമ്മ. ഹംസ പറഞ്ഞില്ലെങ്കിൽ അവിടെ അർത്ഥം മാറിപ്പോവും. വലിയുതിമ്മ മീമിന് ശബ്ദ് മണിക്കണം. നിഅമതി അലൈക്കും, നിഅമതി അലൈക്കും, വലഅല്ലകും, വല ഐൻ തൊണ്ടയുടെ മധ്യഭാഗം, വലഅല്ലകും തഹ്തദൂൻ, വലഅല്ലകും തഹ്തദൂൻ. തഹ് ഹ തൊണ്ടയുടെ താഴെ ഭാഗമാണ്. തഹ്തദൂൻ, തഹ്തദൂൻ എന്നല്ല, തഹ്തദൂൻ, തഹ്തദൂൻ. ഇൻഷാല്ലാ ഒന്നുകൂടെ ഓതാം. ومن حيث خرجت فولي وجهك.

شطرة وحيثما كنتم فولوا وجوهكم شطره لئلا يكون للناس عليكم

0: نعمتي عليكم ولأتم نعمتي عليكم ولعلكم تهتدون. സൂറത്തുൽ ബഖറയിലെ 149-150 ആയത്തുകളാണ് ഓതിക്കേൽപ്പിച്ചത്. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ. സൂറത്തുൽ ബഖറയിലെ 149-150 വചനങ്ങളാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുഷക്കൂർ.
2: മനസ്സിന് ചെറുതായി മുറിവേൽക്കുമ്പോൾ പോലും ആത്മഹത്യയിൽ അഭയം തേടുന്നവരുടെ വാർത്തകൾ ഇടയ്ക്കിടെ നാം കേൾക്കുന്നു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തുന്ന കൗമാരക്കാരൻ, മൊബൈൽ ഗെയിമുകൾക്കടിമപ്പെട്ട് ജീവിത മൂല്യം മറക്കുന്ന കുട്ടികൾ, കൗമാരക്കാരുടെ, യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ വൈകാരിക പരിസരങ്ങൾ അരക്ഷിതവും സങ്കീർണവുമാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാളില്ല. മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ, മനുഷ്യനെ മനസ്സിലാക്കുന്നതിൽ, ജീവന്റെ വിലയറിയുന്നതിൽ നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുകയാണോ? ധാർമ്മികത ഒഴിവാക്കിയുള്ള, മനസ്സിനെ അവഗണിച്ചുകൊണ്ടുള്ള അശാസ്ത്രീയമായ വിദ്യാഭ്യാസ പദ്ധതിയുടെയും കപട സദാചാര ധാരണകളുടെയും ആകത്തുകയാണ് കുട്ടികളുടെ കരുണാർദ്രമല്ലാത്ത മനസ്സുകൾ. പ്രാധാന്യമേറുന്ന പരിഹാരവുമായി പീസ് റേഡിയോ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ടീൻസ് ടൈം എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം 5:05 പീസ് റേഡിയോ ടീൻസ് ടൈം.
3: أعوذ بالله من الشيطان.

പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് മനഃപ്പാഠം. ഉസ്മാനി മുസ്റഫിലെ പേജ് നമ്പറുകളിൽ നിന്നും ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അവ മനഃപ്പാഠമാക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് ഉസ്മാനി മുസ്റഫിലെ പേജ് നമ്പർ 550 നിന്നും ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അഷ് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം ഉസ്മാനി മുസാഫിലെ പേജ് നമ്പർ 550 നിന്നും. ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷെയ്ഖ് സഅദ് അൽ ഗാമിദിയാണ് നമുക്കൊപ്പം ഉണ്ടായിരുന്നത്.
1: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം! രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരുവിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
0: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു ഹറമൈൻ ലൈവ്. ആദ്യമായി മദീന മസ്ജിദുൻ നബവിയിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ഖലം. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് അഹമ്മദ് അൽ ഹുദൈഫി.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ

മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ് മദീന മസ്ജിദുൻ നബവിയിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ഖലം. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് അഹമ്മദ് അൽ ഹുദൈഫി. തുടർന്ന് മക്ക മസ്ജിദുൽ ഹറമിൽ മഗ്‌രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ജുമുഅ 9 മുതൽ 11 കൂടിയ വചനങ്ങൾ, ഒപ്പം സൂറത്തുൽ മുനാഫിഖൂൻ 9 മുതൽ 11 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് യാസിർ അൽ ദൊസരി.

മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് മക്ക മസ്ജിദുൽ ഹറമിൽ മഗ്രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ജുമുഅ 9 മുതൽ 11 കൂടിയ വചനങ്ങളും, ഒപ്പം സൂറത്തുൽ മുനാഫിഖൂൻ 9 മുതൽ 11 കൂടിയ വചനങ്ങളുമാണ്. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് യാസുർ അൽ ദൊസരി.

വായനയ്ക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറ നീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു അൽ മുഅല്ലിം. സൂറത്തുൽ ബഖറയിലെ 170 മുതൽ 173 കൂടിയ വചനങ്ങളാണ് ഇനി നാം പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഖലീഫ അത്തുനൈജി.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം. ഇന്ന് സൂറത്തുൽ ബഖറയിലെ 170 മുതൽ 173 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം നിർവഹിച്ചത് അഷ്ഷൈഖ് ഖലീഫ അത്തുനീജി.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
0: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. തലമുറകൾക്ക് വിശുദ്ധ ഖുർആനിൻ്റെ വെളിച്ചം പകർന്നു നൽകിയ മർഹു മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീറിനെ അടിസ്ഥാനമാക്കിയുള്ള ഈ പ്രോഗ്രാമിൽ ഇന്ന് സൂറത്തുൽ ആല 1 മുതൽ 9 കൂടിയ വചനങ്ങൾ നാം പഠിക്കുന്നു.
2: അധ്യായം 87 സൂറത്തുൽ ആല, അത്യുന്നതൻ. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 19.
3: രണ്ടു പെരുന്നാൾ നമസ്കാരങ്ങളിലും വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സൂറത്തും അടുത്ത സൂറത്തും ഓതാറുണ്ടായിരുന്നുവെന്നും പെരുന്നാളും ജുമായും ഒരു ദിവസത്തിൽ അഥവാ വെള്ളിയാഴ്ച ഒരുമിച്ച് വന്നപ്പോഴും തിരുമേനി അവ രണ്ടും ഓതുകയുണ്ടായെന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. അഹ്മദ്, മുസ്ലിം, അബൂദാവൂദ്, തിർമുദി, നസായി. വിത്ർ നമസ്കാരത്തിൽ ഈ സൂറത്തും സൂറത്തുൽ കാഫിറൂനയും സൂറത്തുൽ ഇഖ്ലാസും തിരുമേനി ഓതി വന്നിരുന്നുവെന്നും ഒന്നിലധികം സ്വഹാബികളിൽ നിന്ന് ഇമാം അഹ്മദും റഹ്മത്തുല്ലാഹി അലൈഹി ഉദ്ധരിച്ചിരിക്കുന്നു.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
2: പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ.
5: വചനം 1.
2: സബ്ബിഹ്, തസ്ബീഹ് ചെയ്യുക, സ്തോത്ര കീർത്തനം ചെയ്യുക, പ്രകീർത്തനം ചെയ്യുക. ഇസ്മ റബ്ബിക, നിന്റെ രക്ഷിതാവിന്റെ നാമം. അൽ അഅല, അത്യുന്നതനായ, ഏറ്റവും മേലായ.
4: സബ്ബിഹ് ഇസ്മ റബ്ബിക അൽ അഅല,
2: നിന്റെ അത്യുന്നതനായ രക്ഷിതാവിന്റെ നാമത്തെ നീ സ്തോത്ര കീർത്തനം ചെയ്യുക.
5: വചനം 2.
2: അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവൻ. ഫസവ്വ, എന്നിട്ടു ശരിപ്പെടുത്തിയ.
4: അല്ലദീ ഖലഖ ഫസവ്വ,
2: അതായത് സൃഷ്ടിച്ച് ശരിപ്പെടുത്തിയവൻ.
5: വചനം 3.
2: വല്ലദീ ഖദ്ദറ, നിർണയിച്ചവനും വ്യവസ്ഥ ചെയ്തവനും. ഫഹദ, എന്നിട്ട് മാർഗദർശനം ചെയ്ത, വഴികാട്ടിയ.
4: വല്ലദീ ഖദ്ദറ ഫഹദ,
2: വ്യവസ്ഥ നിർണയിച്ച് മാർഗദർശനം നൽകിയവനും.
5: വചനം 4.
2: വല്ലദീ അഖ്റജ, പുറപ്പെടുവിച്ചവനും ഉൽപ്പാദിപ്പിച്ചവനും. അൽ മർആ, മേച്ചിൽ സ്ഥാനം, സസ്യലതാദികളെ.
4: വല്ലദീ അഖ്റജൽ മർആ,
2: മേച്ചിൽ സ്ഥാനം അഥവാ സസ്യലതാദികൾ ഉൽപ്പാദിപ്പിച്ചവനും.
5: വചനം 5.
2: ഫജഅലഹു, എന്നിട്ടു അതിനെ ആക്കി. ഗുസാഅൻ, ചവറ്, ഉണക്കൽ. അഹ്വാ, ഇരുണ്ടത്, ചാമ്പൽ വർണ്ണമായത്.
4: ഫജഅലഹു ഗുസാഅൻ അഹ്വാ,
2: എന്നിട്ട് അതിനെ അവൻ ഇരുണ്ട ചാമ്പൽ വർണ്ണമുള്ളതായ ചവറാക്കി തീർക്കുകയും ചെയ്തു. അഥവാ അങ്ങനെയുള്ളവന്റെ നാമം.
3: 2-3 വചനങ്ങളിലെ ആശയത്തെക്കുറിച്ച് സൂറത്തുൽ ഇൻഫിത്താർ 7-8, സൂറത്തുൽ ആബസ 19-20, സൂറത്തു ത്വാഹ 50 മുതലായ സ്ഥലങ്ങളിൽ വിവരിച്ചത് ഓർക്കുക. ഓരോ വസ്തുവിനും അതതിൻ്റെ രൂപം, പ്രകൃതി, ആകൃതി, സ്വഭാവം ആദിയായ കാര്യങ്ങൾ വ്യവസ്ഥപ്പെടുത്തി സൃഷ്ടിച്ചുണ്ടാക്കുകയും അതതിനാവശ്യവും അനുയോജ്യവുമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും കന്നുകാലികൾ മുതലായ ജന്തുജീവികൾക്കെല്ലാം മേഞ്ഞു തിന്നുവാനുതകുന്ന സസ്യാദികളെ ഉൽപ്പാദിപ്പിക്കുകയും പിന്നീട് അവ പച്ചവർണ്ണമായിരുന്നതിനു ശേഷം അവയെ ഉണങ്ങി ചാമ്പൽ വർണ്ണത്തിലും കരിമ്പിൻ വർണ്ണത്തിലുമുള്ള ചണ്ടിയും ചവറുമാക്കി തീർക്കുകയും ചെയ്യുന്നവൻ ആരോ അവൻ്റെ, അതേ അത്യുന്നതനായ ആ ഏക രക്ഷിതാവിൻ്റെ നാമം പ്രകീർത്തനം ചെയ്യുവാനും അവനെ വാഴ്ത്തുവാനും അല്ലാഹു കൽപ്പിക്കുന്നു. ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അലീം, നിന്റെ മഹാനായ റബ്ബിൻ്റെ നാമത്തെ സ്തോത്രകീർത്തനം ചെയ്യുക എന്ന് സൂറത്തുൽ വാഖിയയിൽ അവതരിച്ചപ്പോൾ അതു നിങ്ങൾ നിങ്ങളുടെ റുക്കുഇൽ ആക്കിക്കൊള്ളുവീൻ എന്നും സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅ്ല, നിന്റെ അത്യുന്നതനായ റബ്ബിൻ്റെ നാമത്തെ സ്തോത്ര കീർത്തനം ചെയ്യുക എന്ന് ഈ സൂറത്തിൽ അവതരിച്ചപ്പോൾ അത് നിങ്ങളുടെ സുജൂദിൽ ആക്കിക്കൊള്ളുക എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഉഖ്ബത്തുബിന് ആമിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം വന്നിരിക്കുന്നു. ഇതനുസരിച്ചാണ് നമസ്കാരത്തിൽ റുക്കോയിൽ സുബഹാന റബ്ബിയൽ അലീം, എൻ്റെ മഹാനായ റബ്ബിന് സ്തോത്ര കീർത്തനം ചെയ്യുന്നു എന്നും, സുജൂദിൽ സുബഹാന റബ്ബിയൽ ആല, അത്യുന്നതനായ റബ്ബിന് സ്തോത്ര കീർത്തനം ചെയ്യുന്നു എന്നും നാം ചൊല്ലിവരുന്നത്.
5: വചനം 6.
2: സനഖരിഉക, നിനക്കു നാം ഓതിത്തരാം, നിന്നെ ഓതിക്കാം. ഫല തൻസ, അതിനാൽ നീ മറക്കുകയില്ല, അപ്പോൾ നീ മറക്കുകയില്ല.
4: സനഖരിഉക ഫല തൻസ,
2: നിനക്കു നാം ഓതിത്തരാം, അതിനാൽ നീ മറന്നു പോകുന്നതല്ല.
5: വചനം 7.
2: ഇല്ല, ഒഴികെ. മാഷാ അല്ലാഹു, അല്ലാഹു ഉദ്ദേശിച്ചത്. ഇന്നഹു യഅലമു, നിശ്ചയമായും അവൻ അറിയും. അൽജഹ്റ, പരസ്യം ഉറക്കെയുള്ളത്. വമ, യാതൊന്നും. യഖ്ഫ, അവ്യക്തമാകുന്ന, മറഞ്ഞു പോകുന്ന.

0: അല്ലാഹു ഉദ്ദേശിച്ചതൊഴികെ. നിശ്ചയമായും അവൻ പരസ്യവും അവ്യക്തമായിരിക്കുന്നതും അറിയുന്നു.
1: വചനം 8.
0: വനുയസ്സിറുക, നിനക്ക് നാം എളുപ്പമാക്കുകയും ചെയ്യും, സൗകര്യപ്പെടുത്തുകയും ചെയ്യും. ലിൽ യുസ്റോ, കൂടുതൽ എളുപ്പമായതിലേക്ക്, ഏറ്റവും സുഗമമായതിലേക്ക്.
1: വനുയസ്സിറുക ലിൽ യുസ്റോ,
0: കൂടുതൽ സുഗമമായതിലേക്ക് നിനക്ക് നാം സൗകര്യപ്പെടുത്തി തരുന്നതുമാണ്.
2: നബി സല്ലല്ലാഹു അലൈഹി സല്ലമക്ക് അവതരിക്കുന്ന വഹ്യുകളൊന്നും തന്നെ, അത് ഖുർആനാകട്ടെ അല്ലാത്തതാകട്ടെ, മറന്നു പോകാതിരിക്കത്തക്കവണ്ണം മലക്കു മുഖേന അള്ളാഹു തിരുമേനിക്ക് ഓതിക്കൊടുത്ത് മനസ്സിൽ ഉറപ്പിച്ചു കൊടുക്കുമെന്നും, പിന്നേക്ക് ഓർമ്മ വച്ചിരിക്കേണ്ടുന്ന ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ വല്ലതും അതിൽ ഉണ്ടെങ്കിൽ ആ ഭാഗം അള്ളാഹു മറപ്പിച്ചുകൂടായില്ലെന്നും, അതുനിമിത്തം ദോഷമൊന്നും സംഭവിക്കാനില്ലെന്നും അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉണർത്തുന്നു. അള്ളാഹു എല്ലാ രഹസ്യ പരസ്യങ്ങളും അറിയുന്നവനാണ്. അതിനാൽ ഒരു കാര്യവും അവൻ്റെ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോകുന്നതല്ല എന്ന് സമാധാനിപ്പിക്കുകയും ചെയ്യുന്നു. റമദാൻ മാസത്തിൽ എല്ലാ രാത്രിയും ജിബ്രീൽ അലൈഹി സ്വലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്ദർശിക്കലും ഖുർആൻ പാഠം നോക്കലും പതിവായിരുന്നുവെന്നത് ഇവിടെ പ്രസ്താവ്യമാണ്. മതസംബന്ധമായും പ്രബോധന സംബന്ധമായും കൂടുതൽ എളുപ്പവും സുഗമവുമായ മാർഗങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തുറന്നു കിട്ടുവാനുള്ള സൗകര്യം ഉണ്ടാക്കിക്കൊടുക്കുമെന്നുകൂടി ഇതോടൊപ്പം അള്ളാഹു വാഗ്ദാനം നൽകുന്നു.
1: വചനം 9.
0: ഫദക്കിർ, ആകയാൽ നീ ഉപദേശിക്കുക, ഓർമ്മിപ്പിക്കുക. ഇന്നഫഅതി, ഉപകാരപ്പെട്ടെങ്കിൽ, ഫലം ചെയ്യുമെങ്കിൽ. അദ്-ദിക്റോ, ഉപദേശം, സ്മരണ.
1: ഫദക്കിർ ഇന്നഫഅതി ദിക്റോ,
0: ആകയാൽ നീ ഉപദേശിച്ചു കൊള്ളുക, ഉപദേശം ഫലപ്പെടുന്നുവെങ്കിൽ.
1: വചനം 10.
0: സയദ്ദക്കറു, ഉപദേശം സ്വീകരിച്ചു കൊള്ളും. മൈ യഖ്ഷ, ഭയപ്പെടുന്നവൻ.
1: സയദ്ദക്കറു മൈ യഖ്ഷ,
0: അല്ലാഹുവിനെ ഭയപ്പെടുന്നവർ ഉപദേശം സ്വീകരിച്ചു കൊള്ളുന്നതാണ്.
2: ഉപദേശം ഫലപ്പെട്ടേക്കുമെന്ന് തോന്നുന്നിടത്ത് ഉപദേശം നൽകണമെന്നും, ഫലപ്പെടുന്നതല്ലെന്ന് കാണുന്നിടത്ത് അത് വേണ്ടതില്ലെന്നും അല്ലാഹു ചൂണ്ടിക്കാട്ടുന്നു. മത്സരബുദ്ധിയും ദുർവാശിയും ഉള്ളവരെയും എന്തു തന്നെ കേട്ടാലും തങ്ങൾ സ്വീകരിച്ചു വരുന്നതിന് വ്യത്യസ്തമായി മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കുവാൻ തയ്യാറില്ലാത്തവരെയും ഉപദേശിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇബ്നു കസീർ റഹിമഹുല്ലാ ഉണർത്തിയതുപോലെ, ജനങ്ങൾക്ക് ഉപദേശം നൽകുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു മര്യാദയാണിത്. അതെ, ആശയ്ക്ക് വഴി കാണുന്നിടത്ത് ഉപദേശം ചെയ്യുക, അല്ലാത്തിടത്ത് അതിന് മുതിരാതിരിക്കുക. അലി റളിയല്ലാഹു അൻഹു ഇപ്രകാരം പറഞ്ഞതായി നിവേദനം ചെയ്യപ്പെടുന്നു. ജനങ്ങളോട് അവർക്ക് മനസ്സിലാകുന്നതിനെക്കുറിച്ച് വർത്തമാനം പറയുക. അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും വ്യാജമാക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുമോ? അഥവാ ജനങ്ങൾക്ക് ഗ്രഹിക്കുവാൻ കഴിയാത്തത് പറഞ്ഞുകൊടുത്താൽ അത് സത്യനിഷേധത്തിനും കുഴപ്പത്തിനും കാരണമാകുകയാണുണ്ടാവുക എന്ന് സാരം. സതുപദേശം ഫലപ്പെടുന്നത് ആർക്കായിരിക്കുമെന്നും അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നു. അള്ളാഹുവിനെക്കുറിച്ചും തൻ്റെ ഭാവി എന്തായിരിക്കുമെന്നതിനെക്കുറിച്ചും ഭയപ്പാടുള്ളവർക്ക് മാത്രമേ അത് ഉപയോഗപ്പെടുകയുള്ളൂ. ഈ രണ്ടു തുറയിലും ചിന്തിക്കാതെ ഹൃദയം മരവിച്ചവന് ഏത് ഉപദേശവും പ്രയോജനപ്പെടുന്നതല്ല. ഉപദേശം കേൾക്കാൻ തയ്യാറില്ലാത്തവൻ്റെ സ്ഥിതി എന്തായിരിക്കുമെന്ന് തുടർന്ന് ചൂണ്ടിക്കാട്ടുന്നു.
1: വചനം 11.
0: വയതജന്നബുഹ, അതിനെ വിട്ടകന്നു നിൽക്കും. അൽ അഷ്ഖാ, ഏറ്റവും ഭാഗ്യം കെട്ടവൻ.
1: വയതജന്നബുഹൽ അഷ്ഖാ,
0: ഏറ്റവും ഭാഗ്യം കെട്ടവൻ അതിനെ അഥവാ ഉപദേശത്തെ വിട്ടകന്നു പോകുന്നതാണ്.
1: വചനം 12.
0: അല്ലദീ യസ്ല, അതായത് കടന്നു കരിയുന്നവൻ. അന്നാറുൽ കുബ്റോ, ഏറ്റവും വലിയ അഗ്നിയിൽ, വമ്പിച്ച അഗ്നിയിൽ.
1: അല്ലദീ യസ്ലന്നാറുൽ കുബ്റോ,
0: അതെ, ഏറ്റവും വലിയ അഗ്നിയിൽ കടന്നെരിയുന്നവൻ.
1: വചനം 13.
0: തുമ്മലാ യമൂതു, പിന്നെ അവൻ മരണപ്പെടുകയില്ല. ഫീഹ, അതിൽ. വലാ യഹ്യ, ജീവിക്കയുമില്ല.
1: തുമ്മലാ യമൂതു ഫീഹ വലാ യഹ്യ,
0: പിന്നീട് അതിൽ വെച്ച് അവൻ മരണമടയുകയില്ല, ജീവിക്കുകയുമില്ല.
2: സ്വന്തം രക്ഷയ്ക്കും ശാശ്വത വിജയത്തിനും ആവശ്യമായതും യാതൊരു പ്രതിഫലവും കൂടാതെ ലഭിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഉപദേശങ്ങൾ കൽപ്പിച്ചുകൂട്ടി തിരസ്കരിക്കുകയും അങ്ങനെ അഗ്നികളിൽ വെച്ച് ഏറ്റവും വമ്പിച്ച അഗ്നിക്ക് ഇരയാകേണ്ടി വരികയും ചെയ്തവനേക്കാൾ ഭാഗ്യം കെട്ടവൻ മറ്റാരുണ്ട്. ആ അഗ്നിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കാഠിന്യം കൊണ്ടെങ്കിലും ഒരിക്കൽ അവനു മരണം സംഭവിക്കുമായിരുന്നുവെങ്കിൽ അതോടെ ശിക്ഷ അവസാനിക്കുമെന്ന് കരുതാമായിരുന്നു. പക്ഷേ അതിൽ മരണം സംഭവിക്കുന്നതേയല്ല. എന്നാൽ പിന്നെ അതിൽ അവൻ ജീവിച്ചിരിക്കുകയാണോ ചെയ്യുക? അതും പറഞ്ഞുകൂടാ.
3: കാരണം അല്പമെങ്കിലും ആശ്വാസമോ വിശ്രമമോ ലഭിക്കാതെ കാലാകാലം ഒഴിവില്ലാതെ ശിക്ഷ അനുഭവിച്ചു കൊണ്ടേയിരിക്കും.
2: അതെ, അവരിൽ മരണം വിധിക്കപ്പെടുകയില്ല. എന്നാൽ അവർക്ക് മരണപ്പെട്ടു പോകാമായിരുന്നു. അതിൻ്റെ ശിക്ഷയിൽ നിന്ന് അവർക്ക് ഒരു ലഘൂകരണം നൽകപ്പെടുന്നതുമല്ല. സൂറത്തുൽ ഫാത്തിർ 36. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ.
1: വചനം 14.
0: ഖദ് അഫ്ലഹ, തീർച്ചയായും ഭാഗ്യം പ്രാപിച്ചു, വിജയിച്ചു. മൻ തസക്ക, പരിശുദ്ധമായവൻ, അഭിവൃദ്ധിയടഞ്ഞവൻ.
4: ഖദ് അഫ്ലഹ മൻ തസക്ക,
0: തീർച്ചയായും ആത്മപരിശുദ്ധി നേടിയവൻ ഭാഗ്യം പ്രാപിച്ചു.
1: വചനം 15.
0: വദക്കറ, ഓർക്കുകയും ചെയ്ത, സ്മരിക്കുകയും ചെയ്ത. ഇസ്മ റബ്ബിഹി, തൻ്റെ റബ്ബിൻ്റെ നാമം. ഫസല്ല, എന്നിട്ടു നമസ്കരിക്കുകയും ചെയ്ത. തൻ്റെ രക്ഷിതാവിൻ്റെ നാമം സ്മരിക്കുകയും എന്നിട്ട് നമസ്കരിക്കുകയും ചെയ്തവൻ.
2: അവിശ്വാസവും കാപട്യവും കൂടാതെ ഹൃദയം സംശുദ്ധമാകുകയും അള്ളാഹുവിനെക്കുറിച്ച് ബോധവും വിചാരവും ഉണ്ടായിരിക്കുകയും ആ അടിസ്ഥാനത്തിൽ അള്ളാഹുവിനെ ആരാധിക്കുകയും വിശിഷ്യ നമസ്കാരകർമ്മം നിർവഹിക്കുകയും ചെയ്തവരാരോ അവരത്രേ ഭാഗ്യവാന്മാരും വിജയികളും. അല്ലാത്തവരോ ദുർഭാഗ്യവാന്മാരും പരാജിതരും. തസക്ക എന്ന വാക്കിന് അഭിവൃദ്ധിപ്പെട്ടു, വളർന്നു, പരിശുദ്ധമായി എന്നൊക്കെയാണ് വാക്കർത്ഥം. സത്യവിശ്വാസം, സൽസ്വഭാവം, പരലോകചിന്ത, സക്കാത്ത് തുടങ്ങിയ ദാനധർമ്മങ്ങൾ, ധ്യാനങ്ങൾ, ആരാധനാകർമ്മങ്ങൾ ആദ്യായവ മൂലം ഉളവായിത്തീരുന്ന ആന്തരികമായ ശുദ്ധിയും ആത്മീയാഭിവൃദ്ധിയുമാണ് ഉദ്ദേശ്യം.
1: വചനം 16.
0: ബൽ, പക്ഷേ, എങ്കിലും. തുഇതിറൂന, നിങ്ങൾ പ്രാധാന്യം നൽകുന്നു, തിരഞ്ഞെടുക്കുകയാണ്. അൽ ഹയാത്ത് ദുനിയ, ഐഹിക ജീവിതത്തിന്, ഇഹലോക ജീവിതത്തെ.
4: ബൽ തുഅ്സിറൂന അൽ ഹയാത്ത് ദുനിയ,
0: പക്ഷേ നിങ്ങൾ ഐഹിക ജീവിതത്തിനു പ്രാധാന്യം നൽകുന്നു.
1: വചനം 17.
0: വൽ ആഖിറത്തു, പരലോകമാകട്ടെ, ഖൈറുൻ, ഉത്തമമാണ്. വഅബ്ഖാ, ഏറ്റവും ശേഷിക്കുന്നതാണ്, ബാക്കിയാകുന്നതാണ്.
4: വൽആഖിറത്തു ഖൈറുൻ വഅബ്ഖാ,
0: പരലോകമാകട്ടെ ഏറ്റവും ഉത്തമവും കൂടുതൽ ശേഷിക്കുന്നതുമാണ്.
2: ഇതാണ് നിങ്ങൾക്ക് പിണഞ്ഞ ആപത്ത്. നിങ്ങളുടെ സകല നാശത്തിൻ്റെയും സാക്ഷാൽ ഹേതു നിങ്ങൾക്ക് കൂടുതൽ ഗുണകരവും ഏറ്റവും ശേഷിക്കുന്നതുമായ പരലോകത്തെ അവഗണിച്ചതും പകരം നശ്വരവും ക്ഷണികവുമായ ഐഹിക ജീവിതത്തെ സർവപ്രധാനമാക്കിയതുമാണ്.
1: വചനം 18.
0: ഇന്നഹാദാ, നിശ്ചയമായും ഇത്, ലഫിസ്സുഹുഫി, ഏടുകളിൽ തന്നെയുണ്ട്. അൽ ഊല, ആദ്യത്തെ, ഉർവ.
4: ഇന്നഹാദാ ലഫിസ്സുഹുഫിൽ ഊല,
0: നിശ്ചയമായും ഇത് ആദ്യത്തെ ഏടുകളിൽ തന്നെയുണ്ട്.
1: വചനം 19.
0: സുഹുഫി ഇബ്രാഹിമ, അതായത് ഇബ്രാഹിമിൻ്റെ ഏടുകൾ. വമൂസ, മൂസായുടെയും.
4: സുഹുഫി ഇബ്രാഹിമ വമൂസ,
0: അതായത്
5: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിലെ സൂറത്തു സോഫാത്ത് 149, 150 വചനങ്ങളാണ് ഇന്ന് നാം പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
6: ബിസ്മില്ലാ, വൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. فَاسْتَفْتِهِمْ أَلِرَبِّكَ الْبَنَاتُ وَلَهُمُ الْبَنُونَ. സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 149-ാമത്തെ വചനമാണ് ഓതിക്കേൾപ്പിച്ചത്. ഫസ്തഫ്തിഹിം, എന്നാൽ അവരോട് വിധി അഥവാ അഭിപ്രായം അന്വേഷിക്കുക. അലി റബ്ബിക, നിന്റെ റബ്ബിനോ, അൽ ബനാത്ത് പെൺമക്കൾ, വലഹും അവർക്കുമാണോ, അൽ ബനൂൻ ആൺമക്കൾ. നബിയെ, എന്നാൽ അവരോട് അഥവാ ബഹുദൈവ വിശ്വാസികളോട് വിധി അന്വേഷിക്കുക. പെൺമക്കൾ നിന്റെ രക്ഷിതാവിനും ആൺമക്കൾ അവർക്കുമാണോ? മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളായി മലായിക്കത്തുകളെ വിശേഷിപ്പിക്കാറുണ്ടായിരുന്നു. ആ കാര്യത്തെക്കുറിച്ചാണ് അള്ളാഹു ഈ വചനത്തിൽ എടുത്തു ചോദിക്കുന്നത്. യഖൂലു തആല മുൻകിറൻ അല ഹഉലാഇൽ മുശ്രിക്കീൻ, ഈ ബഹുദൈവ വിശ്വാസികളെ നിഷേധിച്ചുകൊണ്ട്, അവരുടെ വാദങ്ങളെ നിഷേധിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു, ഫീ ജഅലിഹിം ലില്ലാഹിൽ ബനാത്തി സുബ്ഹാന വലഹും മാ യഷ്തഹൂൻ, അവർ അള്ളാഹുവിന് മലക്കുകളെ പെൺമക്കളായി നിശ്ചയിക്കുകയും അവർക്കാകട്ടെ അവർ ഇഷ്ടപ്പെടുന്നവരെയും, ഐ മിനദ്ദുക്കൂരി, ഐ യവദ്ദൂനലി അംഫുസിഹിം അൽ ജയ്യിദ്, അവർ സ്വന്തത്തിന് ഏറ്റവും നല്ലതിനെ തെരഞ്ഞെടുക്കുകയും അള്ളാഹുവിൻ്റെ മേൽ അവർക്ക് ഇഷ്ടപ്പെടാത്തവരെ നിശ്ചയിച്ചു കൊടുക്കുകയും ആണോ? പെൺമക്കളെ അവർ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നത് ആ ചരിത്രം, അവരുടെ ചരിത്രം കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്ന കാര്യമാണ്. സൂറത്തുൻ നഹലിലെ 58-ാമത്തെ വചനത്തിൽ കാണാം, വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ ദല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കദീം. വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ, ഒരു പെൺകുട്ടിയെക്കൊണ്ട് അവർക്ക് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടാൽ, ലല്ല വജുഹുഹു, അവൻ്റെ മുഖം വിവർണമാകും, മുസ്വദ്ദൻ, കറുത്തിരുണ്ട് കരുവാളിച്ചു പോകും, വഹുവ കദീം, അവൻ കോപം ഉള്ളിൽ ഒതുക്കിയവനായ നിലയിൽ. ആ നിലയിലായിരുന്നു പെൺകുട്ടികളെ അവർ കണ്ടിരുന്നത്. തങ്ങൾക്ക് പെൺകുട്ടി ജനിക്കുന്നു എന്നത് അവർക്ക് അവർ അപമാനമായി കണ്ടിരുന്നു. യസൂഉഹു ദാലിക വല യഖ്താറു ലിനഫ്സിഹി ഇല്ലൽ ബനീൻ, പെൺകുട്ടികൾ തങ്ങൾക്ക് അപമാനമായി കാണുകയും ആൺകുട്ടികളെ അവർ അവർക്ക് വേണ്ടി തിരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത്, ഫകൈഫ നസബു, എങ്ങനെയാണവർ ചാർത്തി പറയുന്നത്? അല്ലാഹുവിൻ്റെ പേരിൽ, അൽ ഖിസ്മല്ലദി ലാ യഖ്താറൂനഹു ലി അംഫുസിഹിം, അവർ അവർക്ക് വേണ്ടി ഇഷ്ടപ്പെടാത്ത തിരഞ്ഞെടുക്കാത്തവരെ. അതുകൊണ്ടാണ് വലിഹാദ ഖാല തആല ഫസ്തഫ്തിഹിം ഐ സൽഹും അലാ സബീലിൽ ഇൻകാരി അലൈഹിം, അവരോടൊന്ന് അഭിപ്രായം ചോദിക്കുക, അവരോടൊന്ന് മതവിധി ചോദിക്കുക. ഈ പറയുന്നത്, അവർ വാദിക്കുന്നത് എങ്ങനെയാണ് ശരിയാവുക? സൂറത്തുൻ നജ്മിലെ 21-22 വചനങ്ങളിൽ കാണാം, അലി റബ്ബികൽ ബനാതു വലഹുമുൽ ബനൂൻ അലകുമുൽ ദക്കറു വലഹുൽ ഉൻസാ തിൽക ഇദൻ ഖിസ്മതു ദീസാ. അലി റബ്ബികൽ ബനാതു വലഹുമുൽ ബനൂൻ, അവർക്ക് ആൺമക്കളും അള്ളാഹുവിന് പെൺമക്കളുമാണോ? നിന്റെ രക്ഷിതാവിന് പെൺമക്കളുമാണോ? നജ്മിൽ പറയുന്നു, അലക്കുമുദ്ദക്കറു വലഹുൽ ഉൻസാ, നിങ്ങൾക്ക് ആൺമക്കളും അള്ളാഹുവിന് പെൺമക്കളുമാണോ? തിൽക്ക ഇദൻ ഖിസ്മതു ദീസാ, എന്നാൽ അത് അനീതിയോടുകൂടിയുള്ള ഒരു വിഭജനം തന്നെയാകുന്നു. യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സന്താനങ്ങളുണ്ടാവുക എന്നതിൽ നിന്ന് പരമപരിശുദ്ധനാകുന്നു. ഫല്ലാഹു സുബ്ഹാനഹു വ തആല അഹദുൻ സമദുൻ ലം യലിദ് വലം യൂലദ്, അവൻ ഏകനാണ്, പരാശ്രയമുക്തനാണ്, സന്താനങ്ങൾ ജനിച്ചിട്ടില്ലാത്തവനാണ്, സന്താനമായി ജനിക്കാത്തവനാണ്. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി ഒന്നും തന്നെ ഇല്ല. ഖലഖൽ ഖൽഖ ബിഖുദ്റതിഹി, തൻ്റെ കഴിവുകൊണ്ട് അവൻ സൃഷ്ടികളെ സൃഷ്ടിച്ചു. മിൻ അസ്ലിൻ വാഹിദിൻ, ഒരേ അടിസ്ഥാനത്തിൽ നിന്ന്. സുമ്മ ജഅല നതാജ ജിൻസൈനി മുഖ്തലിഫൈനി, എന്നിട്ട് ആ ഒരു സൃഷ്ടിയിൽ നിന്ന് വ്യത്യസ്തങ്ങളായ ഇണകളെ ആ വർഗത്തിൽ നിന്ന് അള്ളാഹു സൃഷ്ടിച്ചു. അള്ളാഹു സൂറത്തുൽ ഖിയാമയിൽ ചോദിക്കുന്നു, അയഹ്സബുൽ ഇൻസാനു അയുത്രക സുദാ, മനുഷ്യന് വിചാരിക്കുന്നുവോ അവൻ വെറുതെ വിട്ടേക്കുമെന്ന്, വിടപ്പെടുമെന്ന്. അലം യകുനു തുഫതൻ മിമ്മനിയ്യുംന, അവൻ ശ്രവിക്കപ്പെടുന്ന ശുക്ലത്തിലെ ഒരു കണികയായിരുന്നില്ലേ, ഒരു ബീജമായിരുന്നില്ലേ. ثم كان علقة فخلق فسوى, പിന്നെ അവൻ രക്തപിണ്ഡമായി, എന്നിട്ടവൻ അവനെ ശരിയാക്കി അഥവാ ശരിയായി സൃഷ്ടിച്ചു. فجعل منه الزوجين الذكر والأنثى, എന്നിട്ട് അതിൽ നിന്ന് അവൻ ആൺ പെൺ ഇണകളെ സൃഷ്ടിച്ചു. അള്ളാഹുവാണ് ഈ രണ്ട് വിഭാഗത്തെയും, ഒരു വർഗത്തിൽ നിന്ന് ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചത് എന്ന് ഈ വചനങ്ങളിലൂടെ അള്ളാഹു നമ്മൾ അറിയിക്കുകയാണ്. ഫഹാദിഹി ഖുദ്റത്തുൻ അജീബ അൻ യകൂനൽ അസ്ലു വാഹിദ വൽ മുസ്തഖറു വാഹിദൻ വൻ നതാജു മുഖ്തലിഫ, ഒരു അടിസ്ഥാനത്തിൽ നിന്ന് തീർത്തും ഒരുപാട് വ്യതിരിക്തതകളുള്ള, ഒരുപാട് വ്യത്യാസങ്ങളുള്ള രണ്ട് അസ്തിത്വങ്ങളെ സൃഷ്ടിച്ചു എന്നത്, അത് അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ സൃഷ്ടി വൈഭവത്തെയാണ് അറിയിക്കുന്നത്. അല്ലാമ സഅദി റഹ്മഹുള്ള പറയുന്നു, ഫസ് അൽ യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൗമക് കൈഫ ജഅലു ലില്ലാഹിൽ ബനാത്ത് അല്ലാത്തീ യക്റഹൂനഹുൻ. പ്രവാചകരെ, താങ്കൾ ചോദിക്കുക താങ്കളുടെ ജനതയോട്, അവർ തങ്ങൾക്ക് വെറുത്തിരുന്ന ആ ജനത എങ്ങനെയാണ് ആ പെൺമക്കളെ അള്ളാഹുവിൻ്റെ പേരിൽ ചാർത്തുന്നത്? വലി അംഫുസിഹിമുൽ ബനീനല്ലദീന യുരീദൂനഹും, അവർ ആൺമക്കളെയാണ് അവർക്ക് വേണ്ടി തെരഞ്ഞെടുത്തിരുന്നത്. പിന്നെ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ പേരിൽ പെൺമക്കളെ അവർ നിശ്ചയിക്കുന്നത്? ഇബ്നു ആഷൂർ റഹ്മഹുള്ള ഈ വചനത്തെ വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്നൊരു കാര്യം, വഖദ് ജാഉ ഫീ മഖാലിഹിം ഹാദാ ബിസലാസതി അൻവാഇ മിനൽ കുഫർ, ഇവരുടെ ഈ വാക്കിൽ മൂന്ന് കുഫറുകൾ അടങ്ങിയിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം, അവർ അള്ളാഹുവിനെ ശരീരമുള്ള ഒരാളോട് ഉപമിച്ചിരിക്കുന്നു. ലിഅന്നൽ വിലാദത്ത മിൻ അഹ്വാനിൽ ജിസ്മി, അള്ളാഹുവിനെ ശരീരമുള്ള ഒരാൾക്ക് ഉണ്ടാകുന്നത് പോലെയുള്ള പ്രസവിക്കുക എന്ന കാര്യം, സന്താനത്തെ ജനിപ്പിക്കുക എന്ന കാര്യം അള്ളാഹുവിൻ്റെ മേൽ അവർ ആരോപിച്ചിരിക്കുന്നു. രണ്ടാമത്തേത്, തങ്ങൾക്ക് വേണ്ടി അവർ നല്ലതിനെ തിരഞ്ഞെടുക്കുകയും അള്ളാഹുവിന് വേണ്ടി അതിനേക്കാൾ അവർ മോശമായി കണ്ടതിനെ അള്ളാഹുവിന് അവർ ആരോപിക്കുകയും ചെയ്തിരിക്കുന്നു. സൂറത്തു സുഖ്റുഫിൽ അള്ളാഹു പറഞ്ഞു, വഇദാ ബുഷിറ അഹദുഹും ബിമാ ദറബ ലിർറഹ്മാനി മസല ദല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കദീം ദല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കദീം. അവരിൽ ഒരാൾക്ക് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടാൽ അള്ളാഹുവിന് അവർ ആരോപിക്കുന്ന അതിനെക്കുറിച്ച്, അഥവാ പെൺകുഞ്ഞിനെക്കുറിച്ച്, അങ്ങനെ സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടാൽ അവരുടെ മുഖം വിവർണമാകും, അവർ ദുഃഖം ഉള്ളിൽ ഒതുക്കി വെക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ തങ്ങൾക്കു വേണ്ടി ഏറ്റവും ശ്രേഷ്ഠമായതിനെ അവർ തെരഞ്ഞെടുക്കുകയും അള്ളാഹുവിന് അവർ മോശമായി കണ്ടതിനെ ആരോപിക്കുകയും ചെയ്തിരിക്കുന്നു.

ചാവർത്തിച്ച് പല വചനങ്ങളിലും എടുത്തു പറയുകയും ചെയ്യുന്നു. ഉസൈമീൻ റഹ്മുള്ള ഈ വചനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ചില കാര്യങ്ങൾ: തഹദ്ദ അഹ്ലൽ കുഫ്രി വശിർക്കി ബി ബയാനി ദലീലി അലാ മാ യഖൂലൂന മിനൽ കദിബി വൽ ഇഫ്തിറാ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാഫിരീങ്ങളോടും മുശ്രിക്കുകളോടും വെല്ലുവിളിക്കുന്നു. അള്ളാഹുവിൻ്റെ മേൽ അവർ ആരോപിക്കുന്ന ഈ ആരോപണത്തിന് തെളിവ് കൊണ്ടുവരാൻ വേണ്ടി. മറ്റൊന്ന്, അത്തഹക്കുമു ബിഹാ ഉലാഇൽ മുശ്രിക്കീൻ, ഈ ആളുകളെ അള്ളാഹു പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. ഹൈസു ജഅലഹും ബിമൻസിലത്തിൽ ഉലമായി അല്ലദീന യസ്തഫ്തൂന വഹും അജ്ഹലുന്നാസി ബിലാ ശക്ക്, അറിവുള്ളവരുടെ സ്ഥാനത്താണ് അള്ളാഹു ഇവരെ അവരോധിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവർ ജനങ്ങളിൽ വച്ച് ഏറ്റവും വിവരദോഷികളാകുന്നു. പക്ഷേ അറിവുള്ളവർ എന്ന രൂപത്തിൽ അവരോട് ഫത്വ ചോദിക്കാൻ അള്ളാഹു ആവശ്യപ്പെടുന്നു. അതാണ് രണ്ടാമത്തൊരു കാര്യം. മൂന്നാമത്തേത്, ഈ ആളുകൾ അള്ളാഹുവിൻ്റെ പേരിൽ അവർക്കിഷ്ടപ്പെടാത്ത പെൺമക്കളെ ആരോപിക്കുന്നത് മുഖേന അവർ അനീതിയാണ് പ്രവർത്തിക്കുന്നതെന്ന കാര്യം ഈ വചനം എടുത്തു പറയുകയും ഈ വചനത്തിലൂടെ അള്ളാഹു അറിയിക്കുകയും ചെയ്യുന്നു. സൂറത്ത് സ്വാഫാത്തിലെ 150-ാമത്തെ വചനത്തിൽ, അം ഖലഖ്നൽ മലായികത ഇനാസം വഹും ഷാഹിദൂൻ, അം ഖലഖ്ന, അതല്ലെങ്കിൽ നാം സൃഷ്ടിച്ചിരിക്കുന്നുവോ, അൽ മലായിക മലക്കുകളെ, ഇനാസ സ്ത്രീകളായി, വഹും അവർ ആയിരിക്കെ, ഷാഹിദൂൻ സാക്ഷികൾ, ഹാജറുള്ളവർ അഥവാ അള്ളാഹുവിൻ്റെ പേരിൽ മലായിക്കത്തുകളെ പെൺമക്കളായി ആരോപിക്കുന്ന ഈ ആളുകൾ അവരുടെ സൃഷ്ടിപ്പിന് സാക്ഷികളായിരുന്നോ? അതാണ് ആ ആയത്തിൽ അള്ളാഹു ചോദിക്കുന്നത്. ഹൽ റഔ അൽ മലായിക ലമ്മ ഖുലിഖത് വഅറഫു അന്നഹും ബനാത്, മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ഇവർ അത് കണ്ടിരുന്നോ, ഇവർ അതിന് സാക്ഷികളായിരുന്നോ? എന്നാൽ സൂറത്തുൽ കഹ്ഫിലെ 51-ാമത്തെ വചനത്തിൽ അള്ളാഹു വളരെ വ്യക്തമായി പറയുന്നു, മാ അഷ്ഹദ്തുഹും ഖൽഖസ് സമാവാതി വൽ അർദ് വലാ ഖൽഖ അൻഫുസിഹിം, മാ അഷ്ഹദ്തുഹും, ഞാൻ അവരെ സാക്ഷികളാക്കിയിട്ടില്ല. ഖൽഖ സമാവാതി വൽ അർദി, ആകാശഭൂമികളുടെ സൃഷ്ടിയിൽ, വലാ ഖൽഖ അൻഫുസിഹിം, അവരുടെ സൃഷ്ടിയിൽ തന്നെ നാം അവരെ സാക്ഷികളാക്കിയിട്ടില്ല. യഅനി അം ഖലഖ്നൽ മലായികത ഹാല കൗനിഹ ഇനാസൻ വൽ ജവാബ്, നാം ഈ മലക്കുകളെ സൃഷ്ടിച്ചപ്പോൾ അവരെ സ്ത്രീകളാക്കിയിരുന്നോ പെൺമക്കളാക്കിയിരുന്നോ? അതിൻ്റെ ഉത്തരം, ലാ, മാ ഖലഖല്ലാഹു അൽ മലായികത ഇനാസൻ ബൽ വലാ ദുക്കൂറൻ, സ്ത്രീകളെ അള്ളാഹു അവരെ സൃഷ്ടിച്ചപ്പോൾ, മലക്കുകളെ അള്ളാഹു അവരെ സൃഷ്ടിച്ചപ്പോൾ സ്ത്രീകളോ പുരുഷന്മാരോ ആക്കിയിട്ടില്ല. വലിഹാദ ലാ നിസ്ഫൽ മലായിക ബിൽ ഉനൂസ വലാ ബിദ്ദുക്കൂറ, പലരും വാദിക്കുന്നതുപോലെ മലക്കുകളിൽ പകുതി പേർ സ്ത്രീകളും പകുതി പേർ പുരുഷന്മാരുമാണെന്ന വാദം, അത് പ്രമാണത്തിലില്ല. അത് അള്ളാഹുവിൻ്റെ പേരിൽ ആരോപണമാകുന്നു. ലിഅന്നൽ മലായിക്കത്ത ലായതവാലിദൂന വലാ യഅകുലൂന വലാ യശ്റബൂൻ, അവർ സന്താനങ്ങളെ ജനിപ്പിക്കുകയോ അതേപോലെ തന്നെ ഭക്ഷിക്കുകയോ കുടിക്കുകയോ ചെയ്യുന്നവരല്ല. വലാക്കിൻ ഹും ഖാലു ഇന്നൽ മലായിക്കത്ത ബനാത്തുല്ലാഹ് ഫജഅലുൽ മലായിക്കത്ത ഇനാസ, അള്ളാഹു സ്ത്രീകളോ പുരുഷന്മാരോ ആക്കിയിട്ടില്ലാത്ത ഈ മലക്കുകളെക്കുറിച്ചാണ് അവർ അള്ളാഹുവിൻ്റെ പെൺമക്കളാകുന്നു മലക്കുകൾ എന്ന് ആരോപിക്കുന്നത്. അല്ലാമ സഅദി റഹ്മുള്ളാഹി പറയുന്നു, വസ്അൽഹും
അഖലഖ്നൽ മലായികത്ത ഇനാ

0: അനാസൻ വഹും ഹാദിറൂൻ. അവരോട് ചോദിക്കുക, നാം മലക്കുകളെ സൃഷ്ടിക്കുമ്പോൾ പെൺമക്കളായി സൃഷ്ടിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നത് പോലെ അവരെ സൃഷ്ടിക്കുമ്പോൾ വഹും ഹാദിറൂൻ, ഈ പറയുന്നവർ അതിന് ഹാജറുണ്ടായിരുന്നോ, അതിന് സാക്ഷികളായിരുന്നോ? ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നു, വഖൗലുഹു അം ഖലഖ്നൽ മലായികത ഇനാസൻ വഹും ഷാഹിദൂൻ, നാം മലക്കുകളെ പെൺമക്കളായിട്ടാണോ സൃഷ്ടിച്ചത്, അവർ അതിന് സാക്ഷികളായിരുന്നോ? ഐ കൈഫ ഹകമു അലൽ മലായിക, ഇവരെങ്ങനെയാണ് മലക്കുകളെക്കുറിച്ച് വിധി പറയുന്നത്? അന്നഹും ഇനാസുൻ, അവർ പെൺമക്കളാണ്, സ്ത്രീകളാണ് എന്ന്. വമ ഷാഹദു ഖൽഖഹും, ഈ പറയുന്നവർ അതിന് സാക്ഷികളായിരുന്നിട്ടില്ലല്ലോ. അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തു സുഖ്റുഫിൽ പറഞ്ഞതുപോലെ, വജഅലുൽ മലായികത്തല്ലദീന ഹും ഇബാദുർ റഹ്മാനി ഇനാസ, അവർ പരമകാരുണ്യകന്റെ സൃഷ്ടികളായ മലക്കുകളെ സ്ത്രീകളാക്കിയിരിക്കുന്നു. അഷഹിദു ഖൽഖഹും, അവരുടെ സൃഷ്ടിപ്പിന് ഇവർ സാക്ഷികളായിരുന്നോ എങ്കിൽ, സതുക്തബു ഷഹാദത്തുഹും, ഇവരുടെ സാക്ഷ്യം അവിടെ രേഖപ്പെടുത്തപ്പെടും. വയുസ്അലൂൻ, അവർ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യും. യഥാർത്ഥത്തിൽ വിദണ്ഡവാദമല്ലാതെ, കള്ള ആരോപണമല്ലാതെ അള്ളാഹു മലക്കുകളെ സ്ത്രീകളാക്കി എന്നതിന് ഒരു പ്രമാണവും ഈ ആളുകൾക്കില്ല എന്നതാണ് ഈ വചനങ്ങളിലൂടെ അള്ളാഹു വ്യക്തമാക്കുന്ന കാര്യം. അള്ളാഹുവിനെക്കുറിച്ച് ഖുർആനും ഹദീസും സലഫുസ് സ്വാലിഹീങ്ങൾ പ്രവാചകനിൽ നിന്ന് പഠിപ്പിച്ച അധ്യാപനങ്ങളും അതെങ്ങനെയാണോ ആ രൂപത്തിലായിരിക്കണം നാം വിശ്വസിക്കേണ്ടത്, നാം മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ മലക്കുകളെക്കുറിച്ചും അള്ളാഹു സുബ്ഹാനഹു വതആല കൃത്യമായി അള്ളാഹുവിനെക്കുറിച്ചും അവൻ്റെ സൃഷ്ടികളെക്കുറിച്ചും അവൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ചും അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും അതുവഴി അവനിൽ ഉറച്ച വിശ്വാസം സ്വീകരിക്കാനും നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: മാഷാല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം സൂറത്തു സോഫാത്തിലെ 149-150 വചനങ്ങളാണ് ഇന്ന് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
2: മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായ രഹസ്യമായതും പരസ്യമായതും ഒക്കെ അള്ളാഹു അറിയുന്നുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കിത്തരുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.
3: ഇന്നഹു യഅലമുൽ ജഹ്റ മിനൽ ഖൗലി വയഅലമു മാ തക്തുമൂൻ,
2: തീർച്ചയായും സംസാരത്തിൽ നിന്ന് പരസ്യമായിട്ടുള്ളത് അവൻ അറിയും, നിങ്ങൾ ഒളിച്ചു വെക്കുന്നതും അവൻ അറിയും.

മധുരം ഖുർആൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 50-ാമത്തെ അധ്യായം സൂറത്തു ഖാഫിൻ്റെ ഹൃദ്യമായ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ തൻസീൽ. വിശുദ്ധ ഖുർആൻ ലോകപ്രശസ്ത ഖാരികളുടെ ശബ്ദത്തിൽ കേൾക്കുവാനുള്ള അവസരം. ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് സൂറത്തു അൽ ബഖറ 272 മുതൽ അവസാനം വരെയും സൂറത്തു ആലു ഇംറാൻ ആദ്യം മുതൽ 132 വരെയുമുള്ള വചനങ്ങളുടെ പാരായണം. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ ആലൂസി.

0: നമ്മൾ ഇതുവരെ കേട്ടത് തൻസീൽ. സൂറത്തുൽ ബഖറ 272 മുതൽ അവസാനം വരെയും സൂറത്തു ആലു ഇംറാൻ ആദ്യം മുതൽ 132 വരെയുമുള്ള വചനങ്ങളുടെ പാരായണം പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ ആലൂസി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അബദ്ധ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചത്. ഈ ജൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ, കാതോർക്കാം കിഡ്സ് ടൈം. വിശുദ്ധ ഖുർആൻ 7-ാം അധ്യായം, സൂറ അൽ അഅ്റാഫ്, 42-51 വചനങ്ങൾ. പാരായണം സലാഹ് അൽ മുസ്ലിം.
4: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ഇബ്രാഹിമിലെ 47 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിബ്രീൻ.
1: പരിശുദ്ധ ഖുർആനിന്റെ 27 അധ്യായം സൂറത്തു നംലിന്റെ 18 വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27 അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തു നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തു നംലിൻ്റെ 18 വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: പീസ് ഖുർആൻ റേഡിയോ അടുത്ത പരിപാടി ഖത്മുൽ ഖുർആൻ. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 18-ാമത്തെ ജുസ് ഷെയ്ഖ് അബ്ദുർ റഷീദ് സൂഫി പാരായണം ചെയ്യുന്നു.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖദ് അഫ്ലഹൽ

0: ജസാക്കും അല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ ജുസ് 18, ഷെയ്ഖ് അബ്ദുർ റഷീദ് സൂഫി പാരായണം ചെയ്തത്.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com, ഫോൺ 9020840840, www.peaceradio.com.
2: ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. പീസ് ഖുർആൻ റേഡിയോയിലിനി മനഃപ്പാഠം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 552 പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: ബാറക്കല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിൽ ഇന്ന് വിശുദ്ധ ഖുർആനിലെ 552-ാമത്തെ പേജ് കൂടി പാരായണം ചെയ്തു. പാരായണം അഷ്ഷേഖ് സഅദ് അൽ ഗാമിദി.
1: സൂറത്തുൽ മുൽക്ക് മക്കയിൽ അവതരിച്ചത്. പാരായണം നിർവഹിക്കുന്നത് ഹാഫിദ് മുഹമ്മദ് ഇഹ്സാൻ.

0: في الأرض وإليه تحشرون ويقولون متى هذا الوعد إن كنتم صادقين قل إنما العلم.
1: വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ലുൽ ഖുർആൻ എന്ന പ്രോഗ്രാമിലേക്കാണ് ഇപ്പോൾ നാം പ്രവേശിക്കുന്നത്. ഇന്ന് സൂറത്തു സജദയിലെ നാലാം വചനത്തിന്റെ ആദ്യ ഭാഗമാണ് ക്ലാസ് എടുക്കുന്നത്. സക്കീർ മൗലവി എടത്തനാട്ടുകര.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബാഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ സൂറത്തു സജദയാണ് നമ്മൾ ഹിഫ്ലുൽ ഖുർആനിലെ മനഃപ്പാഠമാക്കുന്ന സൂറ. അതിലെ 1, 2, 3 ആയത്തുകൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായി ഹിഫ്ലാക്കി കഴിഞ്ഞു. അൽഹംദുലില്ലാ, ഇന്ന് നമ്മൾ 4-ാമത്തെ ആയത്ത്, അത് 2 പാർട്ടാക്കിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. 1-ാമത്തെ ഭാഗം നമുക്ക് പാരായണം ചെയ്യാം.

0: അർശ്.
1: ഇൻഷാല്ലാ ഇന്നത്തെ എപ്പിസോഡിലെ നാലാമത്തെ ആയത്തിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മൾ ഹിഫ്ലാക്കിയത്. ഇൻഷാല്ലാ അതിൻ്റെ ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിൽ നമുക്ക് പഠിക്കാം. ആവർത്തിച്ച് കേൾക്കുകയും മനസ്സിൽ അത് ഉറപ്പിക്കുന്നതിന് വേണ്ടി നന്നായി കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യണമേ എന്ന് ഉണർത്തുകയാണ്. വാഹൃദാവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു സജദയിലെ നാലാമത്തെ വചനത്തിൻ്റെ ആദ്യ ഭാഗമാണ് ഇന്ന് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് സക്കീർ മൗലവി, എടത്തനാട്ടുകര.
3: മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ അതെല്ലാം അള്ളാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിൻ്റെ ഒരായത്ത് കേൾക്കുക.

അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ചയായും.

വായന എന്നാൽ കേവലം വാക്കുകളിലൂടെയുള്ള ഒരു സഞ്ചാരമല്ല, മറിച്ച് അത് വിജ്ഞാനത്തിന്റെ വിശാലവും അനന്തവുമായ ലോകത്തേക്കുള്ള വഴികാട്ടിയാവണം. ജീവിതത്തിൽ ഏറ്റവും മൂല്യമേറിയ സമ്പത്ത് എന്തെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേയുള്ളൂ, അത് വിജ്ഞാനമാണ്. അറിവ് നേടുക എന്നതിനേക്കാൾ പ്രധാനം ഏതു തരം അറിവാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത് എന്നതാണ്. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ വിവരങ്ങളുടെ പ്രവാഹം നമുക്ക് ചുറ്റുമുണ്ടെങ്കിലും ധാർമ്മികതയിലും സത്യത്തിലും അധിഷ്ഠിതമായ വായന അപൂർവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വഴിതെറ്റിക്കുന്ന ചിന്തകളും ആശയക്കുഴപ്പങ്ങളും നിറഞ്ഞ കാലഘട്ടത്തിൽ നമ്മുടെ മനസ്സിനും ആത്മാവിനും ശരിയായ ദിശാബോധം നൽകുന്ന ശരിയായ വായന അത്യന്താപേക്ഷിതമാണ്. അനർഹമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് നിങ്ങൾക്കായി വാതിൽ തുറക്കുകയാണ് നേർപഥം വാരിക. ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകൾ: കുടുംബ ബന്ധങ്ങൾ, വ്യക്തിജീവിതം, ആത്മീയത, മൂല്യബോധം എന്നിവയെല്ലാം നേരായ പാതയിലൂടെ നയിക്കാൻ ഉതകുന്ന ലേഖനങ്ങളും പഠനങ്ങളും നമ്മുടെയും നമ്മുടെ തലമുറകളുടെയും ജീവിതത്തിൽ വെളിച്ചം വീശുന്ന അറിവിൻ്റെ ഉറവയാണ് നേർപഥം. കേവലമൊരു വാരിക എന്നതിനപ്പുറം നിങ്ങളുടെ വീടുകളിൽ ധാർമ്മികതയുടെയും നേർവഴിയുടെയും നന്മയുടെയും കാവലാളായി മാറും ഈ വരികൾ. ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ, അറിവിൻ്റെ വിശാല ലോകത്തേക്ക് ചിറകടിച്ചുയരാൻ നേരിൻ്റെ വരമൊഴി നേർപഥം വാരിക. ഇന്ന് തന്നെ വരിക്കാരാകൂ. അറിവിൻ്റെയും ധാർമ്മികതയുടെയും അമൂല്യമായ ഈ അക്ഷരച്ചുപ്പ് നിങ്ങളുടെ വീടുകളിലും എത്തിക്കൂ. നേർപഥം വാരിക, ധാർമ്മിക വായനയുടെ

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Peace Radio. Radio. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
1: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം

ആയത്തുകളുണ്ട്, അതുപോലെ നൂറുകണക്കിന് ആയത്തുകളുടെ സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളുമുണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് മൂന്നായത്തുള്ള സൂറത്തുൽ കൗസറാണ്. അപ്പം മൂന്നായത്തുള്ള മൂന്ന് സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം, അതായത് ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന് ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തൻസീൽ. പ്രശസ്ത ഖാരിഉകളുടെ ഹൃദ്യമായ വിശുദ്ധ ഖുർആൻ പാരായണമാണ് തൻസീൽ പ്രോഗ്രാം. ഇന്ന് പ്രശസ്ത ഖാരി അശ്ശേഖ് അബ്ദുള്ള അവാദ് അൽ ജുഹനിയുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് നാം ശ്രദ്ധിക്കുന്നത്.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله

0: ജസാക്കും അല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ നാം ഇപ്പോൾ കേട്ടത് തൻസീൽ. പ്രശസ്ത ഖാരി ഷെയ്ഖ് അബ്ദുള്ള അവാദ് അൽ ജുഹാനിയുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് നാം കേട്ടത്.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ

0: ഉസ്മാൻ നബിയും അദ്ദേഹത്തിന്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിന്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അള്ളാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അള്ളാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോയിലിനി അത്തഹസീൻ സൂറ ബക്കറ 154 മുതൽ 157 കൂടിയ വചനങ്ങളിലേക്ക്. അവതരണം ഹാഫിൽ അബ്ദുഷുക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിലെ 153 വരെയുള്ള ആയത്തുകൾ കഴിഞ്ഞു. ഇൻഷാ അള്ളാ ഇന്ന് 154 മുതൽ 157 വരെയുള്ള ആയത്തുകളാണ് എടുക്കുന്നത്.

0: ربهم ورحمة وأولئك هم المهتدون.
1: ഇവിടെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്.
0: വല തഖൂലു ലിമൻ യുഖ്തലു, ലിമൻ യു
1: സാക്കിന നൂനു ശേഷം യാ, നൂനിനെ യാലേക്ക് മിക്സ് ചെയ്ത് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
0: ഇത് ഹംദുന്ന ലിമൻ യുഖ്തലു, യുഖ് ഖാഫിനെ
1: ശരിക്കും കേൾക്കണം, ഖൽഖല ചെയ്യണം.
0: യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത്,
1: സുക്കൂനുള്ള മീമിന് ശേഷം വ എം വ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം,
0: എം വ.
1: അതുപോലെ തന്നെ അവിടെ വഖഫ് ചെയ്യുമ്പോൾ
0: എം വേ,
1: ഇങ്ങനെ രണ്ടോ നാലോ ആറോ ഹർക്കത്തിൻ്റെ കദൽ നീട്ടി നിർത്താവുന്നതാണ്. അതുപോലെ തന്നെ താഇന് സുക്കൂൻ,
0: എം വേ,
1: ഇങ്ങനെയാണ് സുക്കൂൻ നൽകി ഉച്ചരിക്കേണ്ടത്.
0: ബൽ അഹ്യഉൻ,
1: മദ് മുത്തസിലാണ്. അഹ്യ എന്നതിൽ ഹ പ്രത്യേകം ശ്രദ്ധിക്കണം, അഹ്യ അല്ല ഹ, തൊണ്ടയുടെ മധ്യഭാഗമാണ് ഹ എന്റെ മഖ്റജ്.
0: അഹ്യ,
1: അതുപോലെ മുത്തസിൽ ആ മദ് നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്ദാണ്, നാലോ അഞ്ചോ ഹർക്കത്തിന്റെ ഖദർ.
0: അഹ്യഊവ
1: തൻവീനു ശേഷം വ, തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്ത് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
0: അഹ്യഊവലകില്ല,
1: ഇങ്ങനെ ഇദ്ഗാം ബിഗുന്ന.
0: ولكن لا تشعرون, ولكن لا
1: ഇവിടെ ഓതേണ്ടത് ولكن لا,
0: ولكن لا എന്നാണ്.
1: ولكن لا
0: تشعرون عين تشعرون.
1: അടുത്ത ആയത്തിൽ
0: ولنبلونكم ولنبلوا,
1: ഇവിടെയുള്ള യുവ എന്ന അക്ഷരം കൃത്യമായിട്ട് ഉച്ചരിക്കണം. ولنبلوا انكم എന്ന് പറയരുത്. ചില ആളുകളോടൊക്കെ പാരായണത്തിൽ നമുക്കിത് കേൾക്കാൻ പറ്റും, വല നബുലു അ, വല നബുലു അന്നക്കും, അങ്ങനെയല്ല,
0: വല നബുലു വ എന്നാണ്,
1: വല നബുലു വന്നക്കും. അതുപോലെ നൂൻ ശബ്ദ് മണിക്കണം,
0: വല നബുലു വന്നക്കും ബി,
1: സുക്കൂനുള്ള മീമിന് ശേഷം ബ വന്നാൽ ഇഖ്ഫ ശഫവി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
0: വല നബുലു വന്നക്കും ബിഷൈഇൻ,
1: ബിഷൈഇൻ മിന തൻവീനു ശേഷം മീമ്,
0: ഇത് ഗംബിഗുന്ന
1: തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
0: ബിഷൈഇം മിനൽ, മിനൽ ഖൗഫി,
1: ഖ മിനൽ ഖൗഫി വൽ ജൂഇ.

عين والجوء ألا والجوع ونقص من ال ونق قاف قاف نقلقل ചെയ്യണം കൃത്യമായിട്ട് ഉച്ചരിക്കണം ونقص من തൻവീനിന് ശേഷം മീം തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം ഇദ്ഗാം ബിഗുന്ന ونقص അതുപോലെ സ്വാദാണ് സീനല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം ونقصين അല്ല ونقص من ال من الاموال سكون الميم ام اموال من الاموال والانفس والانفس سكون النون الشاشم ف اخفاء بقولنا اذكتماكي منيكم والثمرات والثمرات لا سين لا ف والثمرات والثمرات അവിടെ നിർത്തുമ്പോൾ വസ്സമറാത്ത് ഇങ്ങനെ വബശ്ശിരി സ്വാബിരീൻ വബശ്ശിരി സ്വാദ് വബശ്ശിരി സ്വാബിരീൻ അല്ലദീന ഇദാ അസാബത്ഹും മുസീബ അല്ലദീന അല്ലസീന അല്ലദീന ഇദാ അസാബത്ഹും മദ് മുൻഫസില ഇവിടെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണ് ഇദാ അസാബത്ഹും أصابتهم مصيبة صاد രണ്ട് വാക്കുകളിലുള്ള സ്വാദ് ശ്രദ്ധിക്കണം സീനായി പോവരുത് അതുപോലെ തന്നെ أصابتهم അല്ല أصابتهم مصيبة ساكنة ميمിന് ശേഷം വീണ്ടും മീം ഇദ്ഗാം മുതമാസിലൻ മീമിനെ ഒന്നിച്ച് ഉച്ചരിക്കണം ശദ്ദ് നൽകി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം أصابتهم مصيبة قالوا إنا ഇവിടെയും മദ് മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖതറിൽ നീട്ടാവുന്ന മദ് ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ നൂൻ ശദ്ദ് രണ്ട് സ്ഥലത്തും മണിക്കണം വ ഇന്നാ ഇലൈഹി മദ് മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്തിൽ നീട്ടാവുന്ന മദ് വ ഇന്നാ ഇലൈഹി റാജിഊൻ റാജിഊൻ ഐൻ ശ്രദ്ധിക്കണം അടുത്ത ആയത്തിൽ ഉലൈക അലൈഹി മദ് മുത്തസിൽ നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം അലൈഹിം സലവാത്തു മിൻ തൻവീന് ശേഷം മീം ഇദ്ഗാം ബിഗുന്ന അതുപോലെ മിർ റബ്ബിഹിം സുക്കൂനുള്ള നൂനിന് ശേഷം റ ഇദ്ഗാം ബിലാ ഗുന്ന മിർ റബ്ബിഹിം മിർ റബ്ബിഹിം ഇങ്ങനെയാണ് ഓതേണ്ടത് മിർ റബ്ബിഹിം വറഹ്മ സാക്കിന മീമിന് ശേഷം വ പ്രത്യേകം ശ്രദ്ധിക്കണം ورحمه ورحمه واولئك هم المهتدون واولئك مد متصل നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്ദാണ് അത് നാലോ അഞ്ചോ ഹർക്കത്തിന്റെ ഖദറിൽ ഹും ഉൽ മുഹ്തദൂൻ ഹ മുഹ്ത മുഹ്തദൂൻ ഇവിടെയും 2 4 6 ഹർക്കത്തിന്റെ ഖദർ നീട്ടണം മദ് ആരദുൽ സുക്കൂൻ എന്ന് പറയാം ഇൻഷാ അല്ലാഹ് ഒന്നുകൂടെ ഓതാം

0: بارك الله فيكم جميعا. السلام عليكم ورحمة الله وبركاته.
1: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 154 മുതൽ 157 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. അവതരണം ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
2: പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ നമ്മുടെ സമീപനമെന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ? അവ പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ അൽ ഇജാബ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم.

0: നിങ്ങൾ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 8-ാം അധ്യായമായ സൂറത്ത് അൻഫാലിലെ 64 മുതൽ 75 വരെയുള്ള വചനങ്ങളാണ് മധുരം ഖുർആനിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ആദിൽ റയ്യാൻ.
1: പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ 76-ാം അധ്യായം സൂറ ഇൻസാനിലെ 18 മുതൽ 31 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് സഅദ് അന്നുമാനി.
1: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം. സൂറത്തുൽ ബഖറയിലെ 178 മുതൽ 182 കൂടിയ വചനങ്ങളാണ് ഇപ്പോൾ നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം. സൂറത്തുൽ ബഖറയിലെ 178 മുതൽ 182 കൂടിയ വചനങ്ങളാണ് നാം ഇപ്പോൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് അഷ്ഷൈഖ് ഖലീഫ അത്തുനീജി.
1: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിന്റെയും അന്വേഷണത്തിന്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം. മതപഠനത്തിനു വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം. ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.
2: വിശുദ്ധ ഖുർആൻ ഹൃദയങ്ങൾക്ക് വെളിച്ചവും ജീവിതത്തിന് വഴികാട്ടിയുമായ അള്ളാഹുവിന്റെ വചനങ്ങൾ. ഖുർആൻ പഠനം എല്ലാവരിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ വിശുദ്ധ ഖുർആനിലെ വചനങ്ങളുടെ ആശയവും അർത്ഥവും വിശദീകരിക്കുന്നു പീസ് ഖുർആൻ റേഡിയോയിലിനി ഹൃദയ വസന്തം. സൂറ അസ്സാഫാത്തിലെ 157 മുതൽ 160 കൂടിയ വചനങ്ങളിലേക്ക്. അവതരണം മുഹമ്മദ് കുട്ടി സലഫി.
3: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. فَأْتُوا بِكِتَابِكُمْ إِن كُنتُمْ صَادِقِينَ وَجَعَلُوا بَيْنَهُ وَبَيْنَ الْجِنَّةِ نَسَبًا وَلَقَدْ عَلِمَتِ الْجِنَّةُ إِنَّهُمْ لَمُحْضَرُونَ.
4: ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 157 വചനമാണ് ഒതുക്കേൽപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 156 വചനവുമായി ബന്ധപ്പെട്ടുള്ള ചില വിശദീകരണങ്ങളായിരുന്നു നമ്മൾ മനസ്സിലാക്കിയത്. അം ലക്കും സുൽത്താനുൻ മുബീൻ, അഥവാ നിങ്ങൾക്ക് വല്ല പ്രമാണയോഗ്യമായ പ്രത്യക്ഷമായ വല്ല പ്രമാണവും നിങ്ങളുടെ കൈവശമുണ്ടോ? യഥാർത്ഥത്തിൽ ആ ഒരു ചോദ്യത്തിലടങ്ങിയിരിക്കുന്ന പൊരുൾ ഒരിക്കലും തന്നെ ഒരു പ്രമാണം ഈ പറയുന്ന വാദത്തിനില്ല എന്ന കാര്യമാണ്. ഇവിടെ ചില മുഫസ്സിറീങ്ങൾ പറഞ്ഞതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർ വ്യാജമാണ് പറയുന്നതെന്ന് പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കുന്നില്ല. അവർ കളവ് പറയുകയാണ്, വ്യാജം ആരോപിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ നീതിബോധമാണ് അവിടെ വ്യക്തമാക്കുന്നതെന്ന് ചില തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. അഥവാ അവർ പറയുന്നത് കളവാണെന്നതിന് ഇനിയും തെളിവ് ആവശ്യമില്ല. എന്നിട്ടും ബൽ ത്വലബ മിൻഹുമുൽ ഹുജ്ജ ഇൻ കാനു സ്വാദിഖീന ഫീ ദഅവാഹും, ഇവരുടെ വാദഗതി അത് സത്യസന്ധമാണെങ്കിൽ, എന്നാൽ സ്വീകരിക്കാം പ്രമാണമുണ്ടെങ്കിൽ. വമിനൽ മഅലൂമി അന്നഹും ലൻ യുഖീമു അൽ ഹുജ്ജ, വളരെ വ്യക്തമായ കാര്യമാണ് ഒരിക്കലും തന്നെ അവർക്ക് പ്രമാണം കൊണ്ടുവരാൻ സാധ്യമല്ലെന്ന്. എന്നിട്ടും അള്ളാഹു പ്രമാണം കൊണ്ടുവരാൻ വേണ്ടി അവരെ വെല്ലുവിളിക്കുന്നു. ഇവിടെ അള്ളാഹുവിൻ്റെ നീതിബോധമാണ് വ്യക്തമാക്കുന്നത്. 157 വചനം ഫഅതൂ, എന്നാൽ വരുവീൻ, ബി കിതാബിക്കും, നിങ്ങളുടെ ഗ്രന്ഥവും കൊണ്ട്, രേഖയുമായി, ഇൻ കുന്തും, നിങ്ങളാണെങ്കിൽ, സ്വാദിഖീൻ, സത്യം പറയുന്നവർ. ഇമാം ഇബ്നു കസീർ റഹ്മഹുള്ളാ പറയുന്നു, ഹാതു ബുർഹാനൻ അലാ ദാലിക് യകൂനു മുസ്തനിദ്ദൻ ഇലാ കിതാബിൻ മുനസ്സൽ മുനസ്സലുൻ മിനസ്സമാഇ അനില്ലാഹ്, നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ അള്ളാഹുവിങ്കൽ നിന്നും അവതീർണമായ വല്ല ഗ്രന്ഥവും നിങ്ങൾ കൊണ്ടുവരണം. അന്നഹു ഇത്തഖദ മാ തഖൂലൂന ഫഇന്നമാ തഖൂലൂനഹു ലാ യുംകിനു ഇസ്തിനാദുഹു ഇലാ അഖിലിൻ ലാ യജൂസുൽ അഖ്ലു ബിൽ കുല്ലിയ. ഇത് അള്ളാഹുവിനെക്കുറിച്ച് ഈ ആരോപിക്കുന്ന ആരോപണത്തിന് പ്രമാണവുമില്ല, ബുദ്ധിപരമായും അത് അംഗീകരിക്കാൻ സാധ്യമല്ല. അതാണ് ആ പറഞ്ഞതിൻ്റെ, ആ വ്യാഖ്യാനിച്ചതിൻ്റെ പൊരുൾ. അല്ലാമ സഅദി റഹ്മഹുള്ള പറയുന്നു, ഇൻ കാനത ലക്കും ഹുജ്ജത്തുൻ ഫീ കിതാബിൻ മിൻ ഇൻദില്ലാ, അള്ളാഹുവിങ്കെന്നുള്ള വല്ല ഗ്രന്ഥവും നിങ്ങൾക്ക് തെളിവായിട്ടുണ്ടെങ്കിൽ, ഫഅതു ബിഹാ ഇൻ കുന്തും സാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ അത് നിങ്ങൾ കൊണ്ടുവരൂ. സാദിഖീന ഫീ ഖൗലിക്കും, നിങ്ങളുടെ വാക്കുകളിൽ നിങ്ങൾ സത്യമാണ് പറയുന്നതെങ്കിൽ, സത്യവാൻമാരാണെങ്കിൽ നിങ്ങൾ തെളിവ് കൊണ്ടുവരൂവീൻ. തബരി റഹ്മത്തുള്ള പറയുന്നു, യഖൂലു ഫഅതു ബിഹുജ്ജതികും മിൻ കിതാബിൻ ജാഅകും മിൻ ഇൻദില്ലാ ബിഅന്ന അല്ലദീ തഖൂലൂന മിൻ അന്ന ലഹു അൽബനാത് വലകുമുൽ ബനീൻ കമാ തഖൂലൂൻ. അല്ലാഹു പെൺമക്കളെ സ്വീകരിച്ചിരിക്കുന്നു, നിങ്ങൾക്കാകട്ടെ ആൺമക്കളുമാണ് എന്ന നിങ്ങളുടെ വാദം അത് സ്വീകരിക്കണമെങ്കിൽ അതിന് നിങ്ങൾ പ്രമാണയോഗ്യമായ തെളിവ് കൊണ്ടുവരൂ എന്നതാണ് അവിടെ വിശദീകരിക്കപ്പെട്ടത്. ഇവിടെ
3: വജഅലു ബൈനഹു വബൈനൽ ജിന്നതി നസബ വലഖദ് അലിമതിൽ ജിന്നതു ഇന്നഹും ലമുഹ്ദറൂൻ.
4: വജഅലു, അവർ ആക്കുകയും ചെയ്തു, ഏർപ്പെടുത്തുകയും ചെയ്തു. ബൈനഹു, അവൻ്റെ ഇടയിൽ. വബൈനൽ ജിന്ന, ജിന്നുകളുടെ ഇടയിലും. നസബ, ഒരു കുടുംബബന്ധം. വലഖദ് അലിമത്, തീർച്ചയായും അറിയാം, അറിഞ്ഞിട്ടുണ്ട്. അൽ ജിന്നതു, ജിന്നുകൾ, അതല്ലെങ്കിൽ ജിന്നുകൾക്ക്. ഇന്നഹും, നിശ്ചയമായും അവർ. ലമുഹ്ദറൂൻ, ഹാജറാക്കപ്പെടുന്നവർ തന്നെ, അഥവാ ശിക്ഷയിൽ ഹാജറാക്കപ്പെടുന്നവർ തന്നെ. ഖാലു അൽ മലായിക്ക ബനാത്തുല്ലാ, അവർ പറഞ്ഞു മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണെന്ന്. തസവ്വജല്ലാഹു മിൻ നിസാഇൽ ജിന്നി ഫവലദത്ത് ലഹു അൽ മലായിക്ക, അള്ളാഹു ജിന്നുകളെ വിവാഹം കഴിക്കുകയും അങ്ങനെ മലായിക്കത്തുകൾ അതിൽ നിന്ന് ജനിക്കുകയും ചെയ്തു. ഫഖാല തആല വലഖദ് അലിമത്തിൽ ജിന്നത്ത് ജിന്നു ഇന്നഹും വലഖദ് അലിമത്തിൽ ജിന്നത്തു ഇന്നഹും ലമുഹ്ദറൂൻ, തീർച്ചയായും ജിന്നുകൾ അറിഞ്ഞിട്ടുണ്ട് അവർ ശിക്ഷയിൽ ഹാജരാക്കപ്പെടുന്നവർ തന്നെയാണെന്ന്. ഐ ഫിൽ അദാബി യൗമൽ ഖിയാമ ഫൽ ജിന്നു അംഫുസുഹും യതബറഊന മിൻ ഹാദിഹി നസ്ബ ലിമാ യഅലമൂന മിൻ അന്നഹും മിൻ അഹ്ലി സഈർ. ഈ ജിന്നുകൾ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ പറയുന്നത് വഴി തങ്ങൾ നരകാവകാശികളാകുമെന്ന്. ലാ മിൻ ആലമിൽ അർവാഹ് അത്വാഹിറ ഫമാ ലിഹാഉലാഇൽ മുശ്രിക്കീൻ. എന്താണ് ഈ ബഹുദൈവ വിശ്വാസികൾക്ക് പറ്റിയത്? അവർ അള്ളാഹുവിനെക്കുറിച്ച് അവർക്കറിയാത്ത കാര്യം അള്ളാഹുവിൻ്റെ പേരിൽ ആരോപിക്കുന്നു. ഫലൗകാന ബൈനല്ലാഹി വബൈനൽ ജിന്നത്തി നസബൻ ലഅക്രമഹും വലമാ അഹാനഹും ഫിൽ അദാബിൽ മുഹീൻ. അള്ളാഹുവിനും അവർക്കുമിടയിൽ വല്ല കുടുംബബന്ധവും ഉണ്ടായിരുന്നെങ്കിൽ അല്ലാഹ് അവരെ ആദരിക്കുമായിരുന്നു, ഒരിക്കലും അവരെ നിന്ദിക്കുമായിരുന്നില്ല. മക്കയിലെ മുശ്രിക്കുകളുടെ ഗുരുതരമായ ഒരു ആരോപണമായിരുന്നു അല്ലാഹു ഒരു ജിന്നിയത്തിനെ വിവാഹം കഴിച്ചതിലുള്ള സന്താനമാകുന്നു മലായിക്കത്തുകൾ എന്നത്. ഖാതലഹുമുല്ലാ, അല്ലാഹുവിൻ്റെ നാശം അവരുടെ മേലുണ്ടാകട്ടെ. മലക്കിനെ ഉദ്ദേശിച്ച് ജിന്ന് എന്ന് പറയുന്നു എന്ന വാദത്തിന് പ്രമാണത്തിൻ്റെ പിൻബലമില്ല എന്ന് ചില മുഫസ്സറുകൾ എടുത്തു പറയുന്നു. ഈ വചനത്തിൽ മലക്കിനെ ഉദ്ദേശിച്ചാണ് ജിന്ന് എന്ന് പറഞ്ഞതെന്ന് ചില തഫ്സീറുകൾ എടുത്തു പറയുന്നുണ്ടെങ്കിൽ പോലും അതിന് പ്രമാണത്തിൻ്റെ പിൻബലമില്ല എന്ന് സ്വാലിഹുൽ ഉസൈമീൻ റഹ്മഹുല്ലാഹി പോലുള്ള മുഫസ്സറുകൾ വ്യക്തമാക്കുന്നു. ബയാനു ഉതുവിഹ ഉലായി വത്വഖിയാനിഹിം ഹൈസു വസഫു വസഫുല്ലാഹ സുബ്ഹാനഹു വതആല ബിമാ ലാ യലീഖു ബിഹി ഫജഅലു ബൈനഹു വബൈനൽ ജിന്നതി നസബ. അള്ളാഹുവിനെ കുറിച്ച് അവന് അനുയോജ്യമല്ലാത്ത വിശേഷണമാകുന്നു ഇക്കൂട്ടർ വാദിച്ചിരിക്കുന്നത്, അള്ളാഹുവിനെ കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അന്ന ഹാഉലാ ഇല്ലദീന ജഅലു ബൈനഹ വബൈന അല്ലാഹി നസബൻ യഅലമൂന അന്ന ഹാഉലാ മുഅദ്ദബൂൻ അലാ മാ ഖാലു. അള്ളാഹുവിന് ഇവരുമായി കുടുംബബന്ധമുണ്ടെന്ന് പറയുന്നത് വഴി അവർ ശിക്ഷയിൽ ഹാജരാക്കപ്പെടുമെന്നാണ് അള്ളാഹുവിൻ്റെ വചനം വ്യക്തമാക്കുന്നത്. അല്ലാമ സഅദി റഹ്മഹുള്ള പറയുന്നു, വജഅലൽ മുശ്രിക്കൂന ബൈനല്ലാഹി വൽ മലായികത്തി ഖിറാബതൻ വനസബ. മുശ്രിക്കുകൾ അള്ളാഹുവിൻ്റെയും മലായികത്തുകളുടെയും ഇടയിൽ കുടുംബബന്ധമുണ്ടെന്ന് വാദിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ നിശ്ചയിച്ചിരിക്കുന്നു. വലഖദ് അലിമത്തിൽ മലായിക അന്നൽ മുശ്രിക്കീന മുഹ്ദറൂന ലിൽ അദാബി യൗമൽ ഖിയാമ. എന്നാൽ മലക്കുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ഈ മുശ്രിക്കുകൾ ഖിയാമത്ത് നാളിൽ ശിക്ഷയിൽ ഹാജരാക്കപ്പെടുമെന്ന്. അതുകൊണ്ട് അവർ ശിക്ഷയിൽ ഹാജരാക്കപ്പെടുമെന്ന് അവർ മനസ്സിലാക്കുന്നു, അഥവാ മലായിക്കത്തുകൾ മനസ്സിലാക്കുന്നു എന്നാണ് അദ്ദേഹം അതിന് വിശദീകരണമായി നൽകുന്നത്. ഇമാം ഇബ്നു കസീർ റഹ്മഹുള്ള പറയുന്നു, ഖാലൽ മുശ്രിക്കൂന അൽ മലായിക്കത്തു ബനാത്തുല്ലാ ഫസഅല അബൂബക്കർ ഫമൻ ഉമ്മഹാതുഹുൻ. മുശ്രിക്കുകൾ പറയുന്നു, മലായിക്കത്തുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണെന്ന്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അപ്പോൾ ചോദിച്ചു, എങ്കിൽ അവരുടെ ഉമ്മമാർ ആരാകുന്നു എന്ന്. ഖാലു ബനാത്തു സറവാത്തിൽ ജിന്ന്, ജിന്നുകളുടെ കൂട്ടത്തിലെ പ്രമുഖന്മാരുടെ പെൺമക്കളാകുന്നു അവർ എന്ന്. അതായിരുന്നു അവരുടെ കള്ളവാദം. വലഖദ് അലിമത്തിൽ ജിന്നത്തു ഐ അല്ലദീന നസബു ഇലൈഹിം ദാലിക്, അല്ലാഹുവിനേക്ക് മലായിക്കത്തുകളെ ചാർത്തി പറയുന്ന അള്ളാഹുവിൻ്റെ പെൺമക്കളാണെന്ന് പറയുന്ന ആളുകൾ, ആ ആളുകൾ അള്ളാഹുവിലേക്കത് ചാർത്തി പറയുന്നത് വഴി അവർ ശിക്ഷയിൽ ഹാജരാക്കപ്പെടും, ഖിയാമത്ത് നാളിൽ ശിക്ഷിക്കപ്പെടുമെന്നാണ് അതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണങ്ങളിൽ മുഫസ്സിറുകൾ എടുത്തു പറഞ്ഞ കാര്യം. ഇന്നല്ലദീന ഖാലു ദാലിക് ലമുഹ്ദറൂന ഫിൽ അദാബി യൗമൽ ഹിസാബ് ലികദിബിഹിം ഫീ ദാലിക് വഫ്തിറാഇഹിം വഖൗലിഹിമുൽ ബാത്തിൽ ബിലാ ഇൽമിൻ. അവരുടെ വ്യാജവാദം കാരണം, അവരുടെ കെട്ടിച്ചമച്ചുള്ള വർത്തമാനം കാരണം, അതാണ് ആ വചനവുമായി ബന്ധപ്പെട്ട് എടുത്തു പറഞ്ഞ കാര്യം. സഅമ അഅദാഉല്ലാഹി അന്നഹു തബാറക വ തആല ഹുവ വ ഇബ്ലീസ് അഖവാൻ. മറ്റൊരു വാദം, അവർ പറഞ്ഞത് അല്ലാഹുവും അതേപോലെ തന്നെ പിശാചുക്കളുടെ നേതാവായ ഇബ്ലീസും സഹോദരങ്ങളാകുന്നു എന്ന്. ഇത് അല്ലാഹുവിൻ്റെ പേരിൽ അവർ ഉന്നയിച്ച ഗുരുതരമായ ആരോപണമാകുന്നു. ഇമാം ഇബ്നു ജരീർ റഹ്മഹുള്ള ഈ വാദത്തെ അവർ പറഞ്ഞതായി എടുത്തുദ്ധരിക്കുന്നത് കാണാൻ സാധിക്കും. 159-ാമത്തെ വചനം, സുബ്ഹാനല്ലാഹി അമ്മാ യസിഫൂൻ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു മഹാപരിശുദ്ധനത്രേ. അമ്മാ യസിഫൂൻ, അവർ വർണ്ണിച്ചു പറയുന്നതിൽ നിന്ന്. തനസ്സഹ തനസ്സഹ അല്ലാഹു അൻ കുല്ലി മാ ലാ യലീഖു ബിഹി, അല്ലാഹുവിന് അനുയോജ്യമല്ലാത്ത എല്ലാത്തിൽ നിന്നും അല്ലാഹ് പരിശുദ്ധനാകുന്നു. മിമ്മാ യസിഫുഹു ബിഹി അൽ കാഫിറൂൻ, സത്യനിഷേധികൾ അല്ലാഹുവിനെക്കുറിച്ച് വർണ്ണിക്കുന്നതിൽ നിന്ന്. ഇമാം ഇബ്നു കസീർ റഹ്മഹുള്ള പറയുന്നു, ഐ തആല വ തഖദ്ദസ വ തനസ്സഹ, അല്ലാഹു ഉന്നതനാകുന്നു, അവൻ പരിശുദ്ധനാകുന്നു. അൻ അയ്യകൂന ലഹു വലദ്, തനിക്കൊരു സന്താനമുണ്ടാവുക എന്നതിൽ നിന്ന്. വ അമ്മാ യസിഫുഹു ബിഹി അല്ലാലിമൂനൽ മുൽഹിദൂന ഉലുവൻ കബീറ, ഈ അക്രമികളും അതേപോലെ തന്നെ നിഷേധികളുമായിട്ടുള്ളവർ അല്ലാഹുവിനെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നതിൽ നിന്ന് എല്ലാം തന്നെ അല്ലാഹു ഉന്നതനും മഹാനുമാകുന്നു. അല്ലാഹുവിനെക്കുറിച്ച് തെറ്റായ വിശ്വാസങ്ങൾ, അന്ധവിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്ന ആളുകൾ, അവർക്ക് അറിവില്ലാതെ ധാരാളം അന്യായങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു പ്രചരിപ്പിക്കാറുണ്ട്. മതവിശ്വാസികളെന്ന് പറയുന്നവർ പോലും, ഒരു വേള മുസ്ലിം നാമധാരികൾ പോലും അള്ളാഹുവിനെക്കുറിച്ചുള്ള ഖുർആനിൻ്റെയോ ഹദീസിൻ്റെയോ പിൻബലമില്ലാത്ത ആരോപണങ്ങൾ, വിശേഷണങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ ആരോപിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ദൂഷ്യഫലമായി അള്ളാഹു സൃഷ്ടികളെപ്പോലെ മനുഷ്യരെപ്പോലെ ഉള്ള മനുഷ്യൻ്റെ ദൗർബല്യങ്ങളുള്ള അല്ലെങ്കിൽ മനുഷ്യൻ്റെ കുറവുകളുള്ള ഒരാളായിട്ടാണ് അവർ അള്ളാഹുവിനെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശ പറയുക എന്ന് പറഞ്ഞാൽ തങ്ങൾക്കിഷ്ടപ്പെടുന്ന ആർക്ക് വേണ്ടിയും അള്ളാഹുവിനോട് ശുപാർശ പറഞ്ഞാൽ അത് സ്വീകരിക്കപ്പെടും എന്ന വിശ്വാസം അവർ വെച്ചു പുലർത്തുകയും ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യമായി അള്ളാഹു പറയുന്ന കാര്യമാണ് വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ. നിങ്ങൾ അള്ളാഹുവിനെക്കുറിച്ച് നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ പറയുന്നതും അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്നത്. ഇവിടെ ഈ ആളുകൾ അള്ളാഹുവിന് സന്താനങ്ങളുണ്ടെന്ന് വാദിക്കുന്നത് വഴി അള്ളാഹുവിൻ്റെ കടുത്ത ശാപത്തിനും കോപത്തിനും അവർ വിധേയരായിരിക്കുന്നു. അതുപോലെ തന്നെയാണ് അള്ളാഹുവിലേക്കടുക്കാൻ മധ്യവർത്തികൾ ആവശ്യമുണ്ട്. നേർക്കുനേരെ അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നത് സാധാരണക്കാരായ നമുക്ക് പാടില്ലാത്ത കാര്യമാണ്. നാം നേർക്കുനേരെ പ്രാർത്ഥിച്ചാൽ അത് ഫലപ്രദമാവുകയില്ല, അത് സ്വീകാര്യമാവുകയില്ല എന്നൊക്കെയുള്ള അള്ളാഹുവിനെക്കുറിച്ചുള്ള വാദങ്ങൾ. സത്യത്തിൽ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിനെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നത് മധ്യവർത്തികൾ ആവശ്യമില്ലാത്തവൻ, ഏതൊരു മനുഷ്യൻ്റെയും ജീവനാടിയേക്കാൾ അവനുമായി അടുത്തവൻ, എവിടെ വച്ചും ഏത് പാതിരാത്രിയിലും ഏത് വിജനമായ സ്ഥലത്തും ആർക്കും പ്രാർത്ഥിക്കാൻ പ്രാപിക്കാൻ കഴിയുന്നവൻ എന്ന രൂപത്തിലാകുന്നു അള്ളാഹുവിനെക്കുറിച്ച് അള്ളാഹു പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള ആരോപണങ്ങളിൽ നിന്നും, പ്രമാണത്തിൻ്റെ പിൻബലമില്ലാത്ത എല്ലാ തരത്തിലുള്ള വിശദീകരണങ്ങളിൽ നിന്നും, വിശേഷണങ്ങളിൽ നിന്നും അള്ളാഹു മുക്തനാണെന്നത് 159-ാമത്തെ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നു. സുബ്ഹാനല്ലാഹ്, അള്ളാഹു മഹാപരിശുദ്ധനത്രേ. അമ്മാ യസിഫൂൻ, അവർ അവനെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നതിൽ നിന്ന്. 160-ാമത്തെ വചനം ഇല്ലാ ഇബാദല്ലാഹിൽ മുഖ്ലസീൻ. ഇല്ലാ ഇബാദല്ലാ, അള്ളാഹുവിൻ്റെ അടിയാന്മാർ ഒഴികെ. അൽ മുഖ്ലസീൻ, കളങ്കരഹിതരാക്കപ്പെട്ട. ഇവിടെ പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ എന്താണ് ഇബാദ് എന്ന പദം അവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഇബാദ് എന്നത് ഉബൂദിയത്ത് എന്നതും രണ്ട് തരത്തിൽ ഖുർആൻ അത് എടുത്തു പറയാറുണ്ട്. ഒന്ന്, എല്ലാ സൃഷ്ടികളും അവർ അള്ളാഹുവിൻ്റെ അടിമകളാകുന്നു എന്നർത്ഥത്തിൽ. ഖുർആൻ തന്നെ സൂറത്ത് മറിയമിൽ പറഞ്ഞത് കാണാം, ഇൻ കുല്ലു മാ ഫിസ്സമാവാതി വൽ അർദി ഇല്ലാ ആതിർ റഹ്മാനി അബ്ദാ. ഒരാളുമില്ല ആകാശങ്ങളിലാകട്ടെ ഭൂമിയിലാകട്ടെ, ഇല്ലാ ആതിർ റഹ്മാനി അബ്ദാ, അള്ളാഹുവിൻ്റെ അടുക്കൽ ദാസന്മാരായി വരാതെ. ഈ പറഞ്ഞ അബ്ദ് എന്നത് അള്ളാഹുവിൻ്റെ ഖദറിൻ്റെ അടിസ്ഥാനത്തിലുള്ള അബ്ദാകുന്നു. അതിൽ വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ വ്യത്യാസമില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് അഥവാ ശർഈയായിട്ടുള്ള അബ്ദ് എന്ന അർത്ഥത്തിൽ ഖുർആൻ ആ പദത്തെ പ്രയോഗിക്കാറുണ്ട്. സൂറത്തുൽ ഫുർഖാനിൽ കാണാം, വ ഇബാദുർ റഹ്മാൻ, പരമകാരുണ്യകന്റെ ദാസന്മാർ. അവിടെ അള്ളാഹു വിശേഷിപ്പിക്കുന്നത് അള്ളാഹുവിന് വഴിപ്പെട്ട ദാസന്മാർ എന്നാകുന്നു. ഈ ഇല്ലാ ഇബാദല്ലാഹിൽ മുഖ്ലസീൻ എന്നതിന് ഐ അൽ മുഅ്മിനീൻ അല്ലദീന അഖ്ലസഹും അഖ്ലസഹുമുല്ലാഹു തആല ലിനഫ്സിഹി, അഥവാ അള്ളാഹു തനിക്കു വേണ്ടി ഇഖ്ലാസോടുകൂടി ഇബാദത്തെടുക്കുന്ന, അതിനുവേണ്ടി അള്ളാഹ് ഇഖ്ലാസ് നൽകിയ തൻ്റെ ദാസന്മാർ എന്നാകുന്നു. അന്ന മിൻ ഇബാദില്ലാഹി സുബ്ഹാനഹു വ തആല മൻ മന്ന അലൈഹിം ഫഅഖ്ലസഹും വഅഖ്ലസൂ ലഹു അൽഹഖ ലഖൗലിഹി. അല്ലാഹു അവന്റെ തൗഫീഖ് കൊണ്ട് ഇഖ്ലാസ് നൽകിയ ആളുകളെക്കുറിച്ചാണ് ഇവിടെ ഇല്ലാ ഇബാദല്ലാഹിൽ മുഖ്ലസീൻ എന്ന് പറയുന്നതെന്ന് വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നു. ഏതായിരുന്നാലും ഈ പറയപ്പെട്ട ദുരാരോപണങ്ങളിൽ നിന്ന് മുക്തമായി അല്ലാഹുവിനെക്കുറിച്ച് അല്ലാഹുവും റസൂലും പറഞ്ഞത് വിശ്വസിക്കുന്ന

خير الأرض والسماوات وبرزوا لله الواحد

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ഇബ്രാഹിമിലെ 47 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിബ്രീൻ.
1: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
2: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
3: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
1: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവുമെല്ലാം മാറ്റിവെച്ച് വായിച്ചത്. ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിന് കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെ മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കി കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖുർആൻ ടെലിക്യൂസ്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ എൻ്റെ കൂട്ടുകാരെ, കൂട്ടുകാരികളെ, പീസ് ഖുർആൻ റേഡിയോ ടെലിഗിസിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പീസ് ഖുർആൻ റേഡിയോ ടെലിഗിസിൽ മൂന്ന് ചോദ്യങ്ങളാണ് ഉണ്ടാവുക. വിളിക്കേണ്ടത് ഞായറാഴ്ച ദിവസമാണ്, വൈകുന്നേരം 4 മണിക്കും 6 മണിക്കുമിടയിൽ. 90 20 840 840 എന്ന പീസ് ഖുർആൻ റേഡിയോ ടെലിഗിസ് നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. വിളിക്കുന്നതിന് മുമ്പ് എൻ്റെ കൂട്ടുകാരെല്ലാവരും അവസാനത്തെ രണ്ട് ജുസ്, അതായത് അമ്മ ജുസും തബാറക്ക് ജുസും മനഃപ്പാടമാക്കി നന്നായി റിപ്പീറ്റ് ചെയ്തതിന് ശേഷമായിരിക്കണം ടെലിഗിസിൽ പങ്കെടുക്കേണ്ടത്. അപ്പോഴാണ് മൂന്ന് ചോദ്യങ്ങൾക്കും കൃത്യമായി ഉത്തരം പറയാൻ കഴിയുക. ഇനി നന്നായി പഠിച്ചാലും ചില സമയത്തൊക്കെ ചിലപ്പോൾ ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടാത്ത അവസ്ഥ ഉണ്ടാകും. അതിൽ പ്രയാസപ്പെടേണ്ടതില്ല. എല്ലാവർക്കും എല്ലാ സമയത്തും എല്ലാ ഉത്തരം കിട്ടുക എന്നുള്ളത് ഒരിക്കലും കഴിയില്ലല്ലോ. അതുകൊണ്ട് അതിലാരും, ഇനി പങ്കെടുക്കുന്ന എൻ്റെ കൂട്ടുകാരാരും വിഷമിക്കേണ്ടതില്ല. ഏറ്റവും പ്രധാനമായി നമ്മൾ അവസാനത്തെ രണ്ട് ജുസ് പഠിക്കുക. അതോടൊപ്പം തന്നെ പീസ് ഖുർആൻ റേഡിയോ ടെലിഗിസിലേക്ക് വിളിക്കുമ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഒരുപാട് കൂട്ടുകാർ നമ്മുടെ ശബ്ദം കേൾക്കും, നമ്മുടെ പാരായണങ്ങൾ കേൾക്കും, നമ്മുടെ സംസാരങ്ങൾ കേൾക്കും. അതന്നെ വലിയൊരു കാര്യമാണ്. അതോടൊപ്പം പിന്നെ ഒരുപാട് ആളുകൾക്ക് നമ്മുടെ പാരായണമൊക്കെ കേൾപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് മക്കളെല്ലാവരും വിളിക്കുന്നതിന് മുമ്പ് നന്നായി പഠിച്ച് പിന്നെ ശ്രദ്ധയോടുകൂടി പങ്കെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എൻ്റെ ശബ്ദം കേൾക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരോടുമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാവരും വരും എപ്പിസോഡുകളിൽ വിളിക്കാൻ വേണ്ടി തയ്യാറാവണം. നന്നായി പഠിക്കുന്ന കുട്ടികളാവണം. ഇൻഷാ അല്ലാ, ഇന്നത്തെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ആദ്യമായി ഇന്നത്തെ പീസ് ഖുർആൻ റേഡിയോ ടെലിഗിസിൽ പങ്കെടുക്കുന്നത് ആരാണെന്ന് നമുക്ക് കാതോർക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
5: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
4: പീസ് ഖുർആൻ റേഡിയോ ടെലിഗിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
5: ഫാത്തിമ ഫർഹ എം പി.
4: ഫാത്തിമ ഫർഹ എം പി. ഓക്കെ, ഈ എം പി എന്താണ്?
5: അത് ലാസ്റ്റിലെ വാക്കാണ്. എം പി,
4: എം പി ലാസ്റ്റിലെ വാക്കാണ്. അതിന്റെ ഫുൾ എന്താണ്? വീട്ടുപേരാണല്ലേ. മോളെ എവിടുന്ന വിളിക്കുന്നത്? കൈപ്പുറം. ഏത് ക്ലാസ്സിലാണ് മോള് പഠിക്കുന്നത്? സ്കൂളിൽ. മൂന്നാം ക്ലാസ്സിൽ. വേറെ മദ്രസയിൽ പഠിക്കുന്നുണ്ടോ? എത്രാം ക്ലാസ്സിലാണ്? രണ്ടാം ക്ലാസ്സിൽ. എന്താണ് മദ്രസയിലെ പേര്? മോളുടെ അടുത്താരുള്ളത്? താത്തണ്ട്. താത്ത ഉത്തരം പറയാൻ വേണ്ടിയിരിക്കുന്നല്ലോ.
5: ആ,
4: അവസാനത്തെ രണ്ട് ജുസിൽ നിന്നാണ് മൂന്ന് ചോദ്യങ്ങളുള്ളത്. മോള് ആരോടും ചോദിക്കാതെ ഉത്തരം പറയണം. അപ്പൊ നന്നായി തയ്യാറായിട്ട് തന്നെയാണ് മോള് വന്നിട്ടുള്ളത് അല്ലേ. ഓക്കെ, ഫസ്റ്റ് ചോദ്യം റെഡി അല്ലേ? ഞാന് രണ്ട് ആയത്തുകൾ ഒരു സൂറത്തിൽ നിന്ന് ഓതും. അതേത് സൂറത്തിലാണെന്ന് മോള്
5: പറയാം.
4: هل أتاك حديث الجنود فرعون وثمود ഈ രണ്ടായിരത്തില്ല. ആ, ഒരു പ്രാവശ്യം കൂടി ഓതി തരാം. هل أتاك حديث الجنود فرعون

0: എന്താ ചോദ്യം?
1: ഞാനിപ്പോ ഓതിയ രണ്ട് ആയത്തുകൾ ഏത് സൂറത്തിലാണ്? രണ്ടായത്തും ഞാൻ ഓതിയല്ലേ, അത് ഏത് സൂറത്തിലാണുള്ളത്? ഫാത്തിമ ഫർഹാന.
0: അറിയില്ല.
1: അറിയില്ല അല്ലേ. മോള് സൂറത്തു, ഞാൻ ഉത്തരം പറയട്ടെ, സൂറത്തു അൽ ബുറൂജിലാണ്. ആ സൂറത്തും മോൾക്കറിയോ?
0: ശരി.
1: ഫാത്തിമ ഫർഹ, ഞാൻ വേറെ സൂറത്ത് ചോദിക്കട്ടെ, മോൾക്ക് ഓതാൻ കഴിയും? മോൾക്ക് അറിയാവുന്ന ഒരു സൂറത്ത് ചോദിക്കേ. നോക്കട്ടെ, ഞങ്ങൾ എല്ലാവരും ഒന്ന് കേൾക്കട്ടെ.
0: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് വല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്.
1: ആ മാഷാ, അപ്പൊ ഞങ്ങൾ എല്ലാവരും കേട്ടു, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് എന്ന സൂറത്ത് നമ്മളെല്ലാവരും കേട്ടു. ഏതായാലും വിളിച്ചതിൽ വലിയ സന്തോഷം. കൂടുതൽ നന്നായി പഠിക്കാൻ മോൾക്ക് കഴിയട്ടെ എന്ന് നമ്മളൊക്കെ പ്രാർത്ഥിക്കാം. ഓക്കെ, വീണ്ടും വിളിക്കാം കേട്ടോ. കുറച്ചുകൂടി സൂറത്തുകൾ പഠിച്ചതിന് ശേഷം ഇനി മോള് വിളിക്കണം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് ഖുർആൻ റേഡിയോ ടെലിഗിസ് തുടരുകയാണ്. അടുത്തൊരു കോളിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
1: പീസ് ഖുർആൻ റേഡിയോ ടെലിഗിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
0: പാലക്കാട് ജില്ലയിൽ നിന്ന് കൈപ്പുറം എന്ന സ്ഥലത്ത് നിന്ന് ഫാത്തിമ ഫൈഹ.
1: ഫാത്തിമ ഫൈഹ. ഫാത്തിമ ഫൈഹന്റെ അടുത്തെന്തോ ഒരു ശബ്ദം കേട്ടല്ലോ, അതെന്തായിരുന്നു? ഓക്കെ, മോള് എത്രാം ക്ലാസ്സിലെ പഠിക്കുന്നത്?
0: ഏഴാം ക്ലാസ്സില്.
1: ഏഴാം ക്ലാസ്സില്. ഏത് സ്കൂളിലാണ്?
0: നാടുവട്ടം
1: ജനതാ സ്കൂളില്. ഓക്കെ, മുമ്പ് പങ്കെടുത്തിട്ടുണ്ടോ? ഞാന് ശബ്ദം ഇപ്പൊ കേട്ടു, ഒരു കോഴിയുടെ ശബ്ദാണ്. വീട്ടില് കോഴിയൊക്കെ വളർത്തുന്നുണ്ടോ? എത്ര കോഴികളുണ്ട്? കുറച്ചുണ്ട് അല്ലേ. ഓക്കെ ഓക്കെ, ശരി. ഖുർആൻ ടെലിഗസിലെ മൂന്ന് ചോദ്യങ്ങളാണ്, അവസാനത്തെ രണ്ട് ജുസ് ഇല്ലെന്ന്. ഓക്കെ, ചോദിക്കട്ടെ. ഫസ്റ്റ് ചോദ്യം ശ്രദ്ധിക്കണം. ഒന്നാമത്തെ ചോദ്യം, സൂറത്തുൽ ഖദ്ർ അതിൽ എത്ര ആയത്തുകളുണ്ട്?
0: സൂറത്തുൽ
1: ഖദ്ർ
0: ലാസ്റ്റ് രണ്ട് ജുസുത്തല്ലേ?
1: ആ അതെ അതെ, സൂറത്തുൽ ഖദ്ർ ആണ്. ഖദ്ർ ഖദ്ർ
0: അഞ്ചായത്താണോ?
1: അഞ്ചായത്താണോ?
0: അതെ.
1: ഓക്കെ മോളാ, സൂറത്ത് നോദിയേ.

0: كل أمر سلام هي حتى مطلع الفجر.
1: ഓക്കെ മാഷാല്ലാ, നന്നായി ചോദ്യട്ടോ. അപ്പൊ ഇനി രണ്ടാമത്തെ ചോദ്യം, മോളുടെ പേരെന്താ പറഞ്ഞ ഒരിക്കൽ കൂടി പറഞ്ഞേ.
0: ഫൈഹ.
1: ഫൈഹ ഫാത്തിമ
0: അല്ല, ഫാത്തിമ ഫൈഹ.
1: ഫാത്തിമ ഫൈഹ, ആ എനിക്ക് തിരിഞ്ഞാണ്. ഓക്കെ രണ്ടാമത്തെ ചോദ്യം ഫാത്തിമ ഫൈഹയോട്, ഞാൻ രണ്ട് ആയത്തുകൾ ഒരു സൂറത്ത് നോതും, അത് ഏത് സൂറത്തിലാണെന്ന് പറയാം. أعوذ بالله من الشيطان الرجيم فما تنفعهم شفاعة الشافعين فما لهم عن التذكرة معرضين فما تنفعهم شفاعة السافعين فما لهم عن التذكرة معرضين
0: معارج
1: സൂറത്തുൽ മആരിജ് അല്ല. ഉത്തരം പറയട്ടെ. സൂറത്തുൽ മുദ്ദസ്സിർ. സൂറത്തുൽ മുദ്ദസ്സിർ. മോള് ആ സൂറത്ത് പഠിച്ചിട്ടുണ്ടോ? മുദ്ദസ്സിർ
0: രണ്ടാം ക്ലാസ്സിൽ
1: പഠിച്ചിട്ടുണ്ടോ? ആ മോളൊരു രണ്ട് ഒരു അഞ്ചായത്ത് ഓതിത്തരോ ആ സൂറത്തിലെ.
0: بسم الله الرحمن الرحيم يا أيها المدثر قم فأنذر وربك فكبر وثيابك فطهر.
1: اوكي والرجز فهجر. അപ്പൊ മോള് പഠിച്ചിട്ടുണ്ട് ആ സൂറത്ത്, പെട്ടെന്ന് ചോദിച്ചപ്പോ കിട്ടിയില്ല അല്ലേ. സാരല്ല, നമുക്കിനി വീണ്ടും വിളിക്കാം. പക്ഷേ മോള് രണ്ടാം ക്ലാസ്സിൽ പഠിച്ചത് കൂടുതൽ തവണ ഓതി നോക്കണില്ലാന്ന് എനിക്ക് തോന്നിയത്. റിപ്പീറ്റ് ചെയ്യണില്ലേ? റിപ്പീറ്റ് ചെയ്യാറുണ്ടോ എല്ലാ
0: ദിവസവും?
1: എല്ലാ ദിവസവും ഓതി നോക്കാറുണ്ടോന്ന്? മുമ്പ് പഠിച്ച സുഹൃത്തുക്കളൊക്കെ കുറച്ച് കുറവുണ്ട് തോന്നി. ആ ചിലതൊക്കെ അപ്പൊ മുമ്പ് പഠിച്ചത് എപ്പോഴും ഓതി നോക്കണം, എന്നാലേ പുതിയത് പഠിച്ചോണ്ട് കാര്യം ഉണ്ടാവുള്ളൂ കേട്ടോ.
0: ആ
1: അപ്പോ പഴയ സുഹൃത്തുക്കളൊക്കെ എല്ലാ ദിവസവും എപ്പോഴും ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കണം. ഒരു ഒരു ദിവസം ഒരു നാല് സുഹൃത്ത്, അഞ്ച് സുഹൃത്ത്, പിന്നെ അടുത്തത് അതിന്റെ ബാക്കി അടുത്ത ദിവസം അടുത്ത അഞ്ച് സുഹൃത്തൊക്കെ ഇങ്ങനെ ഓതി ഓതി അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കണം. ഒരു 10 മിനിറ്റ് ഇരുന്നാ മതി കേട്ടോ. ഇൻഷാല്ലാ. അപ്പൊ ഇനി രണ്ട് ജ്യൂസ് പഠിച്ച ഭാഗങ്ങളൊക്കെ നന്നായി റിപ്പീറ്റ് ചെയ്തിട്ട് ഒരിക്കൽ കൂടി വിളിക്കണം മോളെ കേട്ടോ. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.
1: പീസ് ഖുർആൻ റേഡിയോ ടെലിഗിസ് തുടരുന്നു. അടുത്ത കോളിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് ഖുർആൻ റേഡിയോ ടെലിഗസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? അംന ബിൻത് നൗഷാദ്. എവിടെയാണ് സ്ഥലം?
2: തിരൂരങ്ങാടി.
1: തിരൂരങ്ങാടി. ഏത് ക്ലാസ്സിലാണ് മോള് പഠിക്കുന്നത്?
2: അഞ്ചില്.
1: അഞ്ചില്. വീട്ടിൽ ആരൊക്കെ ഉള്ളത്? ശബ്ദം കേൾക്കണ്ടല്ലോ.
2: ഉമ്മച്ചിണ്ട്. പിന്നെ
1: ആര്?
2: ഉമ്മാന്റെ
1: കൂടെ. ഓക്കെ. ലൗഡ് സ്പീക്കർ ഓഫ് ആക്കിട്ട് ചെവിയിൽ വെക്കട്ടെ മോള്. ഓക്കെ. പീസ് ഖുർആൻ റേഡിയോ ടെലിഗിസിൽ മൂന്ന് ചോദ്യങ്ങളാണ്. അവസാനത്തെ രണ്ട് ജുസ്ഇൽ നിന്ന്. അപ്പൊ മോള് ഒന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ. أعوذ بالله من الشيطان الرجيم فلاقتحم العقبة وما أدراك ما العقبة. Next آية تودا
2: فق رقبة أو عتاب ذي مسغبة
1: في يوم ذي مسغبة. ما شاء الله وترن كاركتر آنا ما شاء الله. ഇനി രണ്ടാമത്തെ ചോദ്യം, രണ്ട് ആയത്തുകൾ ഞാൻ ഒരു സൂറത്തിൽ നിന്ന് ഓതും, അതേത് സൂറത്തിലാണെന്ന് പറയണം.

0: സൂറത്തു തോയ്ബ്.
1: സൂറത്തു ആലോചിച്ചു പറയണം അമ്മ മോളെ.
0: സൂറത്തു തോയ്ബ്.
1: സൂറത്തു ത്വാരിഖ് ഉറപ്പിച്ചോ? هذا يوم الفصل جمعناكم والأولين فإن كان لكم كيد فكيدون. മോള് അമ്മ മോള് പറഞ്ഞ ഉത്തരം സൂറത്തു ത്വാരിഖാണ്. സൂറത്തു ത്വാരിഖിലെ ആയത്തുകളല്ല ഞാൻ ഓതിയത്. ഞാൻ ഓതിയത് വേറെ സൂറത്തിലേതാണ്?
0: കേട്ടില്ല.
1: മോള് ഓതിയത്, മോള് പറഞ്ഞത് സൂറത്തു ത്വാരിഖ് എന്നാണ്. ഞാൻ ഓതിയ ആയത്തുകൾ സൂറത്തു ത്വാരിഖിലേതല്ല, സൂറത്തുൽ മുർസലാത്തിലെ ആയത്തുകളാണ്. അമ്മ മോൾ, അവിടെ ഹാദാ യൗമുൽ ഫസ്ല്, അവിടെ ഫസ്ൽ എന്നൊക്കെ പിന്നെ സൂറത്തു ത്വാരിഖിലുണ്ട്, അതുപോലെ തന്നെ കൈദുൻ ഫക്കീ അങ്ങനെ ഉള്ള പദങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇത് സൂറത്തു മുർസലാത്തിലെ ആയത്തുകളാണ് ഞാൻ ഓതിയത് കേട്ടോ. മോൾ ഏതുവരെ പഠിച്ചിട്ടുണ്ട്?
0: ഞാനിപ്പോ ഖുർആൻ പഠിക്കുന്നു.
1: പഠിക്കുന്നുണ്ട് അല്ലേ, മാഷാല്ലാ. ഏതുവരെ, ഏത് സൂറത്ത് വരെ ഒക്കെ പഠിച്ചിട്ടുണ്ട്? തുടങ്ങിയിട്ടുള്ളൂ. ആ ഓക്കെ ഓക്കെ. അപ്പൊ കൊറേ കുറച്ചുകൂടി കൂടുതൽ സൂറത്ത് പഠിച്ചതിന് ശേഷം ഒന്നുകൂടി വിളിക്കാം കേട്ടോ. കുറച്ചുകൂടി സൂറത്തുകൾ പഠിച്ചതിന് ശേഷം ഇനിയും വിളിക്കണം. അസ്സലാമു അലൈക്കും
0: വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ഇതോടുകൂടി ഇന്നത്തെ പീസ് ഖുർആൻ റേഡിയോ ടെലിഗിസ് ഇവിടെ അവസാനിക്കുകയാണ്. സമയത്തിൻ്റെ പരിമിതി മൂലം കോളുകൾ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ കൂട്ടുകാരോട് ഒരിക്കൽ കൂടി പറയാനുള്ളത്, അവസാനത്തെ രണ്ട് ജുസ് വിശുദ്ധ ഖുർആനിൽ നിന്നും മനഃപ്പാഠമാക്കിയതിന് ശേഷം അത് നന്നായി റിപ്പീറ്റ് ചെയ്ത് ഓതി പഠിച്ചിട്ടാണ് പീസ് ഖുർആൻ റേഡിയോ ടെലിഗിസിൽ പങ്കെടുക്കേണ്ടത്. നമ്മുടെ കൂട്ടുകാർ ശ്രദ്ധിക്കുന്നുണ്ട്. കുറച്ചുകൂടി കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട് ടെലിഗിസിലേക്ക് വിളിക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു. ഇന്നത്തെ ടെലിഗിസിൽ പങ്കെടുത്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അള്ളാഹു എല്ലാവർക്കും നന്നായി പഠിക്കാനുള്ള കഴിവും മനസ്സുമൊക്കെ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പ്രത്യേകമായി നന്ദി അറിയിച്ചുകൊണ്ട് ഇൻഷാ അള്ളാ അടുത്ത ദിവസം ഇതേ സമയത്ത് വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടും ആഗ്രഹത്തോടുകൂടി അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ശ്രോതാക്കൾ ഇതുവരെ ശ്രവിച്ചത് പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിക്യൂസ്.
3: نور على مر الزمان تألقا وأضاء للدنيا طريقا.
4: വായനക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച് അർദ്ധസത്യങ്ങൾ നിറച്ച് ആരോപണങ്ങൾ തൊടുത്തുവിട്ട് അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്. ഡ്രാക്കുള കഥകൾ പറഞ്ഞ് ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച് ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്. സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തി നിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറനീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ, നമ്മുടെ സമീപനം എന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ അവ? പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ അൽ ഇജാബ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിൻ്റെ 29 അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41 വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29 അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അല്ലാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: أعوذ بالله من الشيطان الرجيم
2: فلا تحسبن الله مخلف وعده

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ഇബ്രാഹിമിലെ 47 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിബ്രിയിൻ.
1: أعوذ بالله من الشيطان الرجيم
2: فلا تحسبن الله مخلف وعده

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ഇബ്രാഹിമിലെ 47 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിബ്രീൻ.
1: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാരവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവികമാണ് എന്നവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്ക് പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും 10,000-കണക്കിന് ജനങ്ങൾ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കിയവർ ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പരിശുദ്ധ ഖുർആനിൻ്റെ 105 അധ്യായം സൂറത്തു അൽ ഫീലിൽ ആനയെ സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ആ അധ്യായത്തിൻ്റെ പേര് തന്നെ ആന എന്നാണ്. പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വേണ്ടി കടന്നുവന്ന അബ്രഹത്ത് എന്ന രാജാവും അവൻ്റെ ആനപ്പടയും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി ചവച്ചരക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കപ്പെട്ടതാണ് ഈ അദ്ധ്യായത്തിൻ്റെ വചനങ്ങളിലൂടെ അള്ളാഹു തആല നമ്മെ അറിയിക്കുന്നത്. ദൈവധിക്കാരികളായ അള്ളാഹുവിൻ്റെ ഭവനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരായ, ഇസ്ലാമിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവരായ ഒരു മുന്നറിയിപ്പായി ഈ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട്ഡൌണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിഈകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുർആൻ ഓതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുർആൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖളാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു അത്തഹസീൻ. അത്തഹസീൻ തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ നിന്നും 146, 147, 148 വചനങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ അബ്ദുഷക്കൂർ നമുക്കൊപ്പം ചേരുന്നു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ ബഖറയിലെ 145 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. ഇൻഷാല്ലാ 146, 147, 148 ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്.
5: الذين آتيناهم الكتاب يعرفونه كما يعرفون أبناءهم وإن فريقا منهم ليكتمون الحق وهم يعلمون.

പറയണം, ശ്രദ്ധിക്കുക. അല്ലദീന ആതൈനാഹുമുൽ കിതാബ. അല്ലദീന അല്ലസീന അല്ല അല്ലദീന ആതൈനാഹുമുൽ കിതാബ യഅരിഫൂനഹു. യഅരിഫൂന അല്ല യ ഐന തൊണ്ടയുടെ മധ്യഭാഗം. യഅരിഫൂനഹു കമാ യഅരിഫൂന യഅരിഫൂന അബ്നാഅഹും. മദ് മുത്തസിൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിലാണ് ഉള്ളത്. നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. അബ്നാഅഹും വ ഇന്ന ഫരീഖൻ മിൻഹും. വ ഇന്ന നൂൻ ശദ്ദ് മണിക്കണം. ഫരീഖൻ ഖാഫാണ്, ഫരീഖൻ അല്ല ഫരീഖൻ. അതുപോലെ തന്നെ ഫരീഖൻ തൻവീൻ ശേഷം മീം, തൻവീന് ശേഷം മീം വന്നാൽ ഇത് ഖംബിഗുന്ന. തൻവീനിനെ മീമിലേക്ക് കൂട്ടിലേ പിച്ച് മണിച്ചു കൊണ്ട് ഉച്ചരിക്കണം. ഫരീഖൻ മിൻ ഫരീഖൻ മിൻഹും. ഫരീഖൻ മിൻഹും ലയക്തുമൂന ലയക്തുമൂന അൽഹഖ അൽഹഖ. ഹ തൊണ്ടയുടെ മധ്യഭാഗം, ഖാഫ് തൊണ്ടയുടെ മുകൾ ഭാഗവും കഴിഞ്ഞുള്ള മഖ്റജ് ചെറുനാക്കിൻ്റെ ഭാഗം. ഹഖ വഹും യഅലമൂൻ വഹും യഅലമൂൻ. യ തൊണ്ടയുടെ മധ്യഭാഗമാണ് ഐൻ, മഖ്റജ് പ്രത്യേകം ശ്രദ്ധിക്കണം. വഹും യഅലമൂൻ. അടുത്ത ആയത്ത് അൽ ഹഖു മിർ റബ്ബിക. അൽ ഹഖു ഖാഫ് മിർ റബ്ബിക സാകിന നൂന് ശേഷം റാ നൂനിനെ റായിലേക്ക് ഇദ്ഗാം ചെയ്യണം, അഥവാ കൂട്ടിലയിപ്പിക്കണം, മണിക്കാതെ ഉച്ചരിക്കണം. മിർ റബ്ബിഹിം മിർ റബ്ബിഹിം. അൽ ഹഖു മിർ റബ്ബിക മിർ റബ്ബിക. അൽ ഹഖു മിർ റബ്ബിക ഫലാ തകൂനന്ന ഫലാ ഫലാ തകൂനന്ന. നൂന് ശദ്ദ് മണിക്കണം. മിനൽ മുംതരീൻ മിനൽ മുംതരീൻ മിനൽ മുംതരീൻ. വലികുല്ലി വിജ്ഹതുൻ വലികുല്ലി. തൻവീനു ശേഷം വ, തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. വാവിന് ശബ്ദമില്ല, വളരെയധികം ശ്രദ്ധിക്കണം. വലികുല്ലി വിജ്ഹതുൻ വിജ് വിജ് ജീമിനെ കൽക്കല ചെയ്യണം. വിജ്ഹതുൻ വിജ്ഹതുൻ തൻവീന് ശേഷം ഹുവ മുവല്ലിഹ ഹ ഇദ്ഹാർ ചെയ്യണം. തൻവീന് ശേഷം ഹ വന്നാൽ തൻവീനിനെ വെളിവാക്കി ഉച്ചരിക്കണം. വിജ്ഹതുൻ ഹുവ ഹുവ മുവല്ലിഹ മുവല്ലിഹ. ഫസ്തബിഖു ഫസ്തബിഖുൽ ഫസ്ത എന്നല്ല ഫസ്തബിഖുൽ ഖൈറാത് ഫസ്തബിഖുൽ ഖ ഖൈറാത്. ഖ തൊണ്ടയുടെ മുഗൾ ഭാഗമാണ് മഖ്റജ്. ഖൈറാത് ഐനമാ തകൂനു ഐനമാ തകൂനു യഅതി ബികുമുല്ലാഹു യഅതി. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് യഅതി എന്നോ യഅതി എന്നോ അല്ല, യഅതി യഅതി. ഇങ്ങനെ ഹംസയുടെ ഉച്ചാരണം വളരെ നേരിയ തോതിൽ, കൽക്കല ചെയ്യരുത്, എന്നാൽ തീരെ കേൾക്കാതിരിക്കുകയും ചെയ്യരുത്. യഅതി അല്ല യഅതി ബികുമുല്ലാഹു يأتي بكم الله جميعا جميعا. عين തൊണ്ടയുടെ മധ്യഭാഗം. ان الله നൂന് ശദ്ദ് മണിക്കണം. ان ان الله على كل شيء على كل شيء كل شيء ق. തൻവീനിന് ശേഷം ഖാഫ് വന്നാൽ ഇഖ്ഫാവും ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. അതിൻ്റെ കൂടെ ശ്രദ്ധിക്കേണ്ടത് ഖാഫ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. നമ്മൾ ധാരാളമായിട്ടിത് പറഞ്ഞിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, പാരായണത്തിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരത്തിൻ്റെ കൂടെ ആ ഒരു മണിക്കൽ ശബ്ദം വരുമ്പോൾ ആ ഒരു ശബ്ദവും സ്വരഭാരത്തിലാക്കുവാൻ ശ്രദ്ധിക്കണം. ഷൈ ഇങ്ക ഷൈ ഇങ്ക ഷൈ ഖദീർ. ഇവിടെ റാഇന് സുക്കൂൻ, നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ സുക്കൂൻ വരുന്നു. ഖദീർ എന്നല്ല, അധികം ആളുകൾ അങ്ങനെ പറയും, പ്രത്യേകിച്ച് സൂറത്തുൽ മുൽക്കിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അവിടെയൊക്കെ അധികവും
തർഖീഖ് അഥവാ റായിനെ നേർപ്പിക്കണം. ഖദീർ, ഖബീർ, ബസീർ ഇതെല്ലാം ഇവിടെയും ഖദീർ എന്നാണ് പറയേണ്ടത്. ഇൻഷാ അല്ലാ ഒന്നുകൂടെ ഓതാം.

أهم وإن فريقا منهم ليكتمون الحق وهم يعلمون.

0: സൂറത്തുൽ ബഖറയിലെ 146, 147, 148 ആയത്തുകളാണ് ഇന്ന് നമ്മൾ കേട്ടു മനസ്സിലാക്കിയത്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പ്രത്യേകം തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ അബദ്ധങ്ങളൊന്നുമില്ലാതെ ശ്രദ്ധിക്കുക. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. ഇന്ന് സൂറത്തുൽ ബഖറയിലെ 146, 147, 148 വചനങ്ങളാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുഷക്കൂർ.
2: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ഫീക്കും ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മദീനയിൽ ഫജ്ർ നമസ്കാരത്തിൽ സൂറ സജദ, സൂറ ഇൻസാൻ എന്നീ അധ്യായങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് അഹമ്മദ് അൽ ഹുദൈഫി. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.

0: ബാരക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ ആല ഇംറാനിലെ 191 മുതൽ 195 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് യാസർ അദ്ദോസരി.
1: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു ഹറമൈൻ ലൈവ്. ആദ്യമായി മദീന മസ്ജിദുൻ നബവിയിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ഖലം പാരായണം നിർവഹിക്കുന്നത് അഷേഖ് അഹമ്മദ് അൽ ഹുദൈഫി.

മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ് മദീന മസ്ജിദുൻ നബവിയിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ഖലം. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് അഹമ്മദ് അൽ ഹുദൈഫി. തുടർന്ന് മക്ക മസ്ജിദുൽ ഹറമിൽ മഗ്‌രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ജുമുഅ 9 മുതൽ 11 കൂടിയ വചനങ്ങൾ, ഒപ്പം സൂറത്തുൽ മുനാഫിഖൂൻ 9 മുതൽ 11 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് യാസിർ അൽ ദൊസരി.

മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് മക്ക മസ്ജിദുൽ ഹറമിൽ മഗ്രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ജുമുഅ 9 മുതൽ 11 കൂടിയ വചനങ്ങളും, ഒപ്പം സൂറത്തുൽ മുനാഫിഖൂൻ 9 മുതൽ 11 കൂടിയ വചനങ്ങളുമാണ്. പാരായണം നിർവഹിച്ചത് അഷ്ഷൈഖ് യാസുർ അൽ ദൊസരി.

0: നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: الحمد للعظيم الواحد الكريم مصليا مسلما على الرسول مكرما.
0: നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രകാശമായി നന്മയുടെ വഴിയിൽ എപ്പോഴും ഒപ്പമുണ്ടാകാൻ ജമീൽ ആപ്പ് ഇപ്പോൾ കൂടുതൽ ആകർഷകമായ ഫീച്ചറുകളോടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഫോണിൽ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഒരു ഹോം ഡാഷ്ബോർഡാണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത്. നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ചുള്ള കൃത്യമായ നമസ്കാര സമയങ്ങളും അടുത്ത നമസ്കാരത്തിലേക്ക് ഇനി എത്ര സമയമുണ്ടെന്ന കൗണ്ട്ഡൗണും ഇതിൽ ഒറ്റനോട്ടത്തിൽ കാണാം. അതുമാത്രമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ ഏതു ക്രമത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാനുള്ള സൗകര്യവും ഇതിലുണ്ട്. ജമീൽ ആപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ഫീച്ചറാണ് ഖുർആൻ പ്രോ. കയ്യിൽ ഒരു യഥാർത്ഥ മുസ്ഹഫ് പിടിച്ചുതുന്ന അതേ അനുഭവം നൽകുന്ന പേജ് വ്യൂ ഇതിലുണ്ട്. സുഖകരമായി പേജുകൾ മറിച്ചു വായിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് യാതൊരു ആയാസവുമില്ലാതെ വിശുദ്ധ ഖുർആൻ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇനി കുട്ടികൾക്കും ഖുർആൻ പഠിച്ചു തുടങ്ങുന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഒന്നാണ് ഇതിലെ വേഴ്സ് റീഡിംഗ് മോഡ്. ഓരോ ആയത്തിന്റെയും മലയാളം, ഇംഗ്ലീഷ് പരിഭാഷകൾക്ക് പുറമെ ഓരോ വാക്കുകളുടെയും അർത്ഥം വേർതിരിച്ചു മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും. പ്രശസ്തരായ കാരികളുടെ മനോഹരമായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം കേൾക്കാനും നെറ്റില്ലാത്തപ്പോഴും കേൾക്കാൻ തക്കവണ്ണം അത് ഡൗൺലോഡ് ചെയ്തു വെക്കാനും ഇതിൽ സൗകര്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ ചിട്ടയുള്ളതാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ നമ്മെ സഹായിക്കുന്നു. പ്രഭാത പ്രദോഷ ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ തുടങ്ങിയവയെല്ലാം കാറ്റഗറികളായി തിരിച്ചിട്ടുണ്ട്. ഇതിലെ ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ദിക്റുകൾ എളുപ്പത്തിൽ മനഃപ്പാഠമാക്കാം. കൂടാതെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ 99 നാമങ്ങളും അവയുടെ അർത്ഥവും പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷനും ഇതിലുണ്ട്. യാത്രകളിലോ പുതിയ സ്ഥലങ്ങളിലോ ആയിരിക്കുമ്പോൾ കൃത്യമായി ഖിബില കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ ഉപയോഗിക്കാം. ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ വരുന്നത് വഴി ദിശ ഉറപ്പുവരുത്താം. ഇതിനു പുറമെ പ്രഗത്ഭ പണ്ഡിതന്മാരുടെ വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ഫോൺ ലോക്ക് ചെയ്തു വച്ചും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്ലീപ്പ് ടൈമർ സെറ്റ് ചെയ്യാനും ഇസ്ലാമിക പുസ്തകങ്ങൾ PDF രൂപത്തിൽ വായിക്കാനും സാധിക്കും. ദിവസവും നല്ല ചിന്തകൾ പകർന്നു നൽകുന്ന വഴിവിളക്ക് ഇൻസ്പിരേഷൻ കാർഡുകൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ഫറളും സുന്നത്തുമായ നമസ്കാരങ്ങളും നല്ല ശീലങ്ങളും കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ഡെയിലി പ്ലാനർ സഹായിക്കുന്നു. ഖുർആൻ ഓതി തീർക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലുണ്ട്. നിശ്ചിത ദിവസത്തിനുള്ളിൽ ഖുർആൻ പൂർത്തിയാക്കാനുള്ള പ്ലാൻ നൽകിയാൽ ദിവസേന ഓതേന്റെ ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരുന്നു. റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറും ലഭ്യമാണ്. നമ്മുടെ സക്കാത്ത് കണക്കുകൂട്ടലുകൾ ലളിതമാക്കാൻ സക്കാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, പണം, കച്ചവടം തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങൾ നൽകിയാൽ ലൈവ് നിസ്വാബ് അനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡും വ്യക്തിഗത റിമൈൻഡറുകളുമുള്ള ജമീൽ ആപ്പ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമാണ്. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര ജമീൽ ആപ്പിലൂടെ കൂടുതൽ മനോഹരമാക്കൂ, ഫലപ്രദമാക്കൂ. ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ തൻസീൽ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ആൽ ഇംറാൻ 93-ാമത്തെ വചനം മുതൽ സൂറത്തു നിസ 23 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുന്നത് അഷ്ഷൈഖ് മുഹമ്മദ് അൽ അബ്ദുള്ള.

മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം ഉസ്മാനി മുസഹഫിലെ പേജ് നമ്പർ 549-ൽ നിന്നും ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷെയ്ഖ് സഅദ് അൽ ഗാമിദിയാണ് നമുക്കൊപ്പം ഉണ്ടായിരുന്നത്.

0: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. അഞ്ചാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 59 മുതൽ 68 വരെ വചനങ്ങളാണ് ഇപ്പോൾ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ ഹൈദാൻ.
1: പീസ് റേഡിയോ ടെൻസിൽ വിശുദ്ധ ഖുർആൻ പാരായണം ലോകപ്രശസ്ത ഖാരിഗുകളുടെ ശബ്ദത്തിൽ ആസ്വദിക്കാൻ ഒരുക്കുന്ന പ്രോഗ്രാമാണ് തൻസീൽ. ഇന്നത്തെ തൻസീലിൽ സൂറത്തു മുസമ്മിൽ മുതൽ സൂറത്തു ഇൻഷിഖാഖ് വരെ നമുക്ക് ആസ്വദിക്കാം ഷെയ്ഖ് ഇബ്രാഹിം അൽ അഖ്ദറിന്റെ ശബ്ദത്തിൽ.
2: ബിസ്മില്ലാ.

فطهر والرجز فاهجر ولا تمنن تستكثر ولربك فاصبر.

ذرني ومن خلقت وحيدا وجعلت له مالا ممدودا وبنين شهودا ومهدت

الآخرة كلا إنه تذكرة فمن شاء ذكره

فاصبر لحكم ربك ولا تطع منهم آثما أو كفورا واذكر اسم

بسم الله الرحمن الرحيم عم يتساءلون

كذب وعصى ثم أدبر يسعى فحشر فنادى فقال أنا ربكم الأعلى فأخذه

حميم وإن الفجار لفي جحيم يصلونها يوم الدين

حقت وإذا الأرض مدت وألقت ما فيها وتخلت وأذنت لربها وحقت.

0: أجر غير ممنون.
1: ما شاء الله جزاكم الله خيرا. നാം കേട്ടത് പീസ് റേഡിയോ തൻസീൽ. ഇന്ന് നാം കേട്ടത് സൂറത്തു മുസമ്മിൽ മുതൽ സൂറത്തു ഇൻഷിഖാഖ് വരെയുള്ള അധ്യായങ്ങളാണ്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ അഖ്ദർ.

0: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ നമ്മൾ പഠിക്കുന്നത് സൂറത്ത് മുദ്ദസ്സിർ 1 മുതൽ 5 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണമാണ്.
1: അധ്യായം 74, സൂറത്തുൽ മുദ്ദസ്സിർ, മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 56. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഹിറാമലയിലെ ഗുഹയിൽ വച്ച് ഒന്നാമതായി ലഭിച്ച വഹ്യ് സൂറത്തുൽ അലഖിലെ ആദ്യ വചനങ്ങൾ ആയിരുന്നു. അതിനുശേഷം കുറച്ചു കാലത്തേക്ക് വഹ്യ് ലഭിക്കാതിരിക്കുകയുണ്ടായി. അതുനിമിത്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പരിഭ്രമത്തിലും വ്യസനത്തിലുമായി.
2: പിന്നീട് ആദ്യമായി അവതരിച്ച അധ്യായം
1: യാ അയ്യുഹൽ മുദ്ദസ്സിർ എന്ന് തുടങ്ങുന്ന ഈ അധ്യായമായിരുന്നുവെന്നാണ് ഭൂരിപക്ഷം ഖുർആൻ വ്യാഖ്യാതാക്കളും സ്ഥിരപ്പെടുത്തിയിട്ടുള്ളത്. ഇമാം ബുഖാരിയും മുസ്ലിമും റഹിമഹുമുള്ള അബൂ സലമ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഒരു ഹദീഫിൽ ഒന്നാമത്തെ വഹ്യിനു ശേഷം പിന്നീട് വഹ്യു വരുവാൻ താമസിച്ച സംഭവം തിരുമേനി പറഞ്ഞു കേട്ടതായി ജാബിർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് വിവരിച്ചു കൊടുത്തിരിക്കുന്നു. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രസ്താവിച്ചിരിക്കുന്നത് കാണാം. അങ്ങനെ ഞാൻ നടന്നുകൊണ്ടിരിക്കെ ആകാശത്ത് നിന്നൊരു ശബ്ദം കേട്ടു. ഞാൻ ആകാശത്തിൻ്റെ നേർക്ക് കണ്ണുപൊക്കി. അപ്പോഴതാ ഹിറാമലയിൽ വച്ച് എൻ്റെ അടുക്കൽ വന്നിരുന്ന ആ മലക്ക് ആകാശത്തിനും ഭൂമിക്കുമിടയിൽ ഒരു പീഠത്തിന്മേൽ ഇരിക്കുന്നു. ഞാൻ അതുനിമിത്തം പേടിച്ചു വിറച്ച് നിലത്തേക്ക് വീഴാറായി. അങ്ങനെ വീട്ടുകാരുടെ അടുക്കൽ വന്ന് വസ്ത്രമിട്ട് മൂടിത്തരുവീൻ, പുതച്ചുതരുവീൻ, ജമ്മിലൂനി
2: ദസ്സിറൂനി
1: എന്നു പറഞ്ഞു. അവർ എനിക്ക് പുതച്ചു തന്നു. ആ അവസരത്തിൽ യാ അയ്യുഹൽ മുദ്ദസ്സിർ മുതൽ ഫഹ്ജുർ വരെയുള്ള വചനങ്ങൾ അവതരിച്ചു. പിന്നീട് വഹ്യ് ചൂടുപിടിക്കുകയും തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്തു. മുത്തഫഖുൻ അലൈഹി. ഹിറായിൽ വച്ച് എന്റെ അടുക്കൽ വന്ന മലക്ക് എന്നു പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം വ്യക്തമാണ്. ഒന്നാമത്തെ വഹ്യുകൊണ്ടും ജിബിരീൽ അലൈഹിസ്സലാം വന്നതും സൂറത്തു അലഖിലെ ആദ്യ വചനങ്ങൾ അവതരിച്ചതും അവിടെ വച്ചാണല്ലോ. ഈ സംഭവത്തെ വിശദമായി വിവരിച്ചുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ടിട്ടുള്ള പ്രസിദ്ധമായ ഹദീഫ് സൂറത്തുൽ അലഖിൽ നമുക്ക് ഉദ്ധരിക്കാം ഇൻഷാ അല്ലാ. എന്നാൽ ജാബിർ റളിയല്ലാഹു അൻഹു തന്നെ പ്രസ്താവിച്ചതായി വന്നിട്ടുള്ള വേറെ ഹദീഫിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒന്നാമതായി അവതരിച്ച ഖുർആൻ ഈ സൂറത്താണെന്ന് പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്നു. വഹ്യു വരാൻ താമസിച്ചതിനുശേഷം പിന്നീട് ആദ്യമായി അവതരിച്ച ഖുർആൻ ഇതായിരുന്നുവെന്നത്രേ ആ പ്രസ്താവനയ്ക്ക് ഹദീഫ് പണ്ഡിതന്മാർ അർത്ഥം കൽപ്പിക്കുന്നത്. ആകയാൽ രണ്ട് ഹദീഫുകളും തമ്മിൽ വൈരുദ്ധ്യമില്ലെന്ന് മനസ്സിലാക്കാമല്ലോ. സൂറത്തു അലഖിലെ ആദ്യ വചനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വായിക്കുവാൻ കൽപ്പിക്കുന്നവയാണ്. അതിൻ്റെ അവതരണത്തോടുകൂടി തിരുമേനിക്ക് നുബൂവത്ത് അഥവാ പ്രവാചകത്വം സിദ്ധിച്ചു. ഈ സൂറത്തിലെ ആദ്യ വചനങ്ങളാകട്ടെ തിരുമേനിയോട് എഴുന്നേറ്റു ചെന്ന് ജനങ്ങൾക്ക് താക്കീത് നൽകുവാനാണ് കൽപ്പിക്കുന്നത്, അഥവാ പ്രബോധനം ആരംഭിക്കുവാനുള്ള കൽപ്പനയാണത്. ഇതോടുകൂടി തിരുമേനിക്ക് റിസാലത്തും അഥവാ ദിവ്യദൗത്യവും ലഭിക്കുന്നു. ഈ സൂറത്തിൻ്റെയും സൂറത്തു മുസമ്മിലിൻ്റെ അവതരണ സന്ദർഭത്തെയും രണ്ടിൻ്റെയും ആരംഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബോധന ചെയ്ത വാക്കുകളെയും അൽ മുസമ്മിൽ എന്നും അൽ മുദ്ദസ്സിർ എന്നും പരിഗണിക്കുമ്പോൾ രണ്ടും പരസ്പരം യോജിപ്പുള്ളതായി കാണാം. രണ്ടിൽ ഏതാണ് ആദ്യം അവതരിച്ചതെന്ന് തീർത്തു പറഞ്ഞുകൂടാ. എങ്കിലും ഉള്ളടക്കവും മറ്റു ചില വസ്തുതകളും വച്ചു നോക്കുമ്പോൾ ഇമാം അസ്കലാനി റഹ്മഹുല്ല പ്രസ്താവിച്ചതുപോലെ ഈ സൂറത്ത് അവതരിച്ച ശേഷമായിരിക്കും സൂറത്ത് മുസമ്മിൽ അവതരിച്ചത് എന്നാണ് മനസ്സിലാകുന്നത്.
2: അല്ലാഹു അഅലം.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
4: പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ.
1: വചനം ഒന്ന്, വാക്കർത്ഥം. യാ അയ്യുഹ, ഹേ. അൽ മുദ്ദസ്സിർ, പുതച്ചു മൂടിയവൻ.
3: യാ അയ്യുഹൽ മുദ്ദസ്സിർ,
1: ഹേ പുതച്ചു മൂടിയവനെ. വചനം രണ്ട്, വാക്കർത്ഥം. കും, എഴുന്നേൽക്കുക. ഫഅൻദിർ, എന്നിട്ട് താക്കീതു ചെയ്യുക, മുന്നറിയിപ്പ് നൽകുക.
3: ഖും ഫഅൻദിർ,
1: എഴുന്നേൽക്കുക, എന്നിട്ട് ജനങ്ങളെ താക്കീതു ചെയ്യുക. വചനം മൂന്ന്, വാക്കർത്ഥം. വറബ്ബക, നിന്റെ റബ്ബിനെ. ഫകബ്ബിർ, മഹത്വപ്പെടുത്തുക, തക്ബീർ നടത്തുക.
3: വറബ്ബക ഫകബ്ബിർ,
1: നിന്റെ റബ്ബിനെ നീ മഹത്വപ്പെടുത്തുക. വചനം നാല്, വാക്കർത്ഥം. വസിയാബക, നിന്റെ വസ്ത്രങ്ങളെ. ഫത്വഹീർ, ശുദ്ധമാക്കുക.
3: വസിയാബക ഫത്വഹീർ,
1: നിന്റെ വസ്ത്രങ്ങളെ നീ ശുദ്ധിയാക്കുക. വചനം അഞ്ച്, വാക്കർത്ഥം. വറുജ്സ, ശിക്ഷയെ, പാപങ്ങളെ, മ്ലേച്ഛതയെ, വിഗ്രഹങ്ങളെ. ഫഹ്ജുർ, നീ വെടിയുക, പുറംതള്ളുക.
3: വറുജ്സ ഫഹ്ജുർ,
1: ശിക്ഷയ്ക്കു കാരണമായി തീരുന്നവയെ തൊട്ട് നീ വിട്ടുനിൽക്കുക. വചനം ഒന്നു മുതൽ അഞ്ചു വരെയുള്ളതിൻ്റെ വിശദീകരണം. അൽ മുദ്ദസ്സിർ, പുതച്ചു മൂടിയവൻ എന്ന് സംബോധന ചെയ്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെയാകുന്നു. ഇതിനുള്ള കാരണം മുകളിൽ ഉദ്ധരിച്ച ഹദീസിൽ നിന്ന് മനസ്സിലായല്ലോ. എന്നാൽ കഴിഞ്ഞ സൂറത്തിൻ്റെ ആരംഭത്തിൽ ചൂണ്ടിക്കാട്ടിയതുപോലെയുള്ള ചില അഭിപ്രായങ്ങൾ ഇവിടെയും ഇല്ലാതില്ല. അതായത്, കുറൈഷികളുടെ ഉപദ്രവം അതിരു കവിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വന്ന് പുതച്ചു കിടന്നുവെന്നും ശേഷം ആ അവസരത്തിലാണ് ഇത് അവതരിച്ചതെന്നും ഉറങ്ങിക്കിടക്കുമ്പോഴാണ് അവതരിച്ചതെന്നും. പക്ഷേ മേലുദ്ധരിച്ച ഹദീഫ് ഈ അഭിപ്രായങ്ങളെ ബലഹീനമാക്കുന്നു. മൂടി പുതയ്ക്കുവാൻ കാരണം എന്തുതന്നെ ആയിരുന്നാലും ശരി, വീട്ടിൽ മൂടി പുതച്ചുകൊണ്ടിരുന്നാൽ പോരാ എന്നും പുറത്തിറങ്ങി ജനങ്ങളെ താക്കീത് ചെയ്യുകയും ദിവ്യദൗത്യത്തിൻ്റെ ഭാരം ഏറ്റെടുക്കുകയും വേണ്ടതുണ്ടെന്നും ഇതിൽ സൂചന കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് പ്രബോധനത്തിൻ്റെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊള്ളണമെന്ന് അല്ലാഹു കൽപ്പിക്കുകയാണല്ലോ. പ്രബോധന കൃത്യത്തിൻ്റെ രണ്ട് പ്രധാന വശങ്ങളത്രേ സന്തോഷവാർത്ത അറിയിക്കലും താക്കീതു ചെയ്യലും, അഥവാ അത്തബ്ഷീറു വൽ ഇൻദാർ. സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളും സ്വീകരിക്കുന്നവർക്ക് അല്ലാഹുവിൻ്റെ പ്രതിഫലങ്ങളെക്കുറിച്ച് സന്തോഷവാർത്തകളും, അത് രണ്ടും സ്വീകരിക്കാത്തവർക്ക് അവൻ്റെ ശിക്ഷാ നടപടികളെക്കുറിച്ച് ഭയവാർത്തകളും അറിയിക്കൽ എന്നത്രേ അതിൻ്റെ ഉദ്ദേശ്യം. ഈ രണ്ടിൽ താരതമ്യേന ഖുർആൻ
2: മുൻഗണന നൽകിക്കാണുന്നത്
1: താക്കീതിൻ്റെ വശത്തിനാകുന്നു. ജനങ്ങൾ അന്ധവിശ്വാസത്തിലും അനാചാര ദുരാചാരങ്ങളിലും മുഴുകിക്കൊണ്ടിരിക്കുന്ന വേളയിൽ അപ്പോഴാണല്ലോ പ്രവാചകന്മാരുടെ പ്രബോധന സംരംഭം രംഗപ്രവേശം ചെയ്യുന്നത്. അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കുന്നതിനായിരിക്കും സ്വാഭാവികമായും കൂടുതൽ സ്ഥാനമുള്ളത്. ഇതിനെപ്പറ്റി സൂറത്തു കഹ്ഫിൻ്റെ ആദ്യത്തിൽ വച്ചും മറ്റും നാം മുമ്പ് സംസാരിച്ചിട്ടുള്ളത് ഓർക്കുക. അതുകൊണ്ട് പ്രബോധന കൃത്യം ആരംഭിക്കുന്നതിനുള്ള ആദ്യത്തെ ഈ കൽപ്പനയിലും താക്കീതിൻ്റെ വശത്തിന് അല്ലാഹു മുൻഗണന നൽകിയിരിക്കുന്നു. തുടർന്നുകൊണ്ട് അല്ലാഹുവിൻ്റെ മഹത്വത്തെ പ്രകീർത്തനം ചെയ്യാനുള്ള കൽപ്പനയാണുള്ളത്. ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ മഹത്വത്തിനു പകരം അവൻ്റെ ചില നിസാര സൃഷ്ടികളുടെ മഹത്വങ്ങളെ പ്രകീർത്തനം ചെയ്തുകൊണ്ടും അള്ളാഹുവിൻ്റെ സ്ഥാനം ഇതര വസ്തുക്കൾക്ക് കൽപ്പിച്ചുകൊണ്ടും കഴിഞ്ഞുകൂടുന്ന ഒരു ജനതയെയാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഇക്കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രത്യേകം ഉണർത്തിയത് വളരെ സന്ദർഭോചിതമാണെന്ന് പറയേണ്ടതില്ല. ഇതുപോലെ തന്നെ വസ്ത്രം ശുദ്ധിയാക്കുക അഥവാ വസിയാബക ഫത്വഹീർ എന്ന കൽപ്പനയും ശ്രദ്ധേയമത്രേ. ശുദ്ധിക്കും വെടുപ്പിനും ഇസ്ലാം നൽകുന്ന പ്രാധാന്യം ഇതിൽ നിന്നും ഊഹിക്കാം. ഒരു മുസ്ലിം സദായിപ്പോഴും മാലിന്യങ്ങളിൽ നിന്നും അശുദ്ധങ്ങളിൽ നിന്നും മുക്തനായിരിക്കേണ്ടതാണ്. നമസ്കാരാദി കർമ്മവേളകളിൽ വിശേഷിച്ചും
2: പുറത്തേക്കിറങ്ങി ജനങ്ങളുമായി സമ്പർക്കം പുലർത്തുന്നവരും
1: തങ്ങളുടെ വേഷവസ്ത്രാദികളിൽ ശുചിയുടെ കാര്യം പ്രത്യേകം ഗൗനിക്കേണ്ടതുണ്ട്. അവരുടെ ഇണക്കവും സ്വീകരണവും ലഭിക്കുന്നതിന് അത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും പ്രബോധനം ചെയ്യാനുള്ള കൽപ്പനയോടൊന്നിച്ച് ഇക്കാര്യവും അള്ളാഹു ഉണർത്തിയത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പരിശോധിക്കുന്ന പക്ഷം ശരീരം, വസ്ത്രം, വേഷം, താടി, മുടി ആദിയായവയെല്ലാം തന്നെ വൃത്തിയിലും വെടുപ്പിലും വെക്കുന്നതിൽ തിരുമേനിക്ക് വളരെ നിഷ്കർഷയുണ്ടായിരുന്നുവെന്ന് കാണാം. ഈ വാക്യത്തിന് ചില വ്യംഗ്യാർത്ഥങ്ങളും ചില വ്യാഖ്യാതാക്കൾ കൽപ്പിക്കാറുണ്ട്. അതാണിവിടെ ഉദ്ദേശ്യമെന്നും അവർ അഭിപ്രായപ്പെടുന്നു. പാപങ്ങളിൽ നിന്ന് ശുദ്ധമായിരിക്കുക, മനസ്സും ശരീരവും പരിശുദ്ധമായിരിക്കുക, ഉപയോഗിക്കുന്ന വസ്ത്രം കുറ്റകരമായ വഴിക്ക് സമ്പാദിച്ചതല്ലാതിരിക്കുക, തെറ്റായ വിഷയങ്ങളിൽ വസ്ത്രങ്ങളെ ഉപയോഗപ്പെടുത്താതിരിക്കുക എന്നിങ്ങനെയുള്ള ചില സാരങ്ങളാണവ. മൊത്തത്തിൽ എല്ലാം സ്വീകാര്യവും തത്വത്തിൽ ഏറെക്കുറെ യോജിപ്പുള്ളതും തന്നെ. അർറുജുസ് എന്ന വാക്ക് റുജുസ് എന്നും രിജുസ് എന്നും വായനയുണ്ട്. രണ്ടായാലും ആ വാക്കിന് ശിക്ഷ, വിഗ്രഹാരാധന, പാപം, മാലിന്യം, ബഹുദൈവാരാധന, കിടിലം കൊള്ളൽ എന്നിങ്ങനെ പല അർത്ഥങ്ങളും വരുന്നതാകുന്നു. ഇവയിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും അർത്ഥമാണ് വ്യാഖ്യാതാക്കൾ പൊതുവിൽ സ്വീകരിച്ചിരിക്കുന്നത്. അതായത് ശിക്ഷയെ അകന്നു നിൽക്കുക എന്നും വിഗ്രഹങ്ങളെ അകന്നു നിൽക്കുക എന്നും ശിക്ഷ കൊണ്ടുദ്ദേശ്യം ശിക്ഷാർഹമായ എല്ലാ പാപങ്ങളുമാകുന്നു.
0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ കേട്ടുകഴിഞ്ഞത് തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞ ഭാഗം സൂറ മുദ്ദസിർ 1 മുതൽ 5 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണമാണ്.

പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു ഹറമൈൻ ലൈവ്. വിശുദ്ധ ഇരു ഹറമുകളിലെയും നമസ്കാരങ്ങളിലെ ഖുർആൻ പാരായണങ്ങളാണ് ശ്രോതാക്കളിലേക്ക് ഈ പ്രോഗ്രാമിലൂടെ നാം എത്തിക്കാറുള്ളത്. ഇന്ന് മക്ക മസ്ജിദുൽ ഹറമിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു ആൽ ഇമ്രാൻ 100 മുതൽ 115 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷേഖ് ബദർ അൽ തുർക്കി.

0: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് മക്ക മസ്ജിദുൽ ഹറമിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു ആൽ ഇംറാൻ 100 മുതൽ 115 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് ബദർ അൽ തുർക്കി. തുടർന്ന് മദീന മസ്ജിദുൻ നബവിയിൽ മഗ്‌രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു നജ്മ് 1 മുതൽ 31 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് അഹമ്മദ് അൽ ഹുദൈഫി.
1: അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിന الصراط المستقيم صراط الذين أنعمت عليهم.

0: سلطان إن يتبعون إلا الظن وما تهوى الأنفس ولقد جاءهم من ربهم الهدى.
1: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ്. മദീന മസ്ജിദുൻ നബവിയിൽ മഗ്‌രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൻ നജ്മ് 1 മുതൽ 31 കൂടിയ വചനങ്ങൾ പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് അഹമ്മദ് അൽ ഹുദൈഫി.

പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി കിഡ്സ് ടൈം. മനോഹരമായ ലോകപ്രശസ്ത കുഞ്ഞുകാര്യങ്ങളായിട്ടുള്ള കുട്ടികളുടെ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കിഡ്സ് ടൈമിൽ സൂറത്ത് സുമറിന്റെ 16 മുതൽ 23 വരെയുള്ള വചനങ്ങൾ അവതരിപ്പിക്കുന്നത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

ജസാക്കുമുല്ലാ ഖൈറൻ. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ സൂറത്തു സജദയാണ് നാം കേട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ജമാൽ അൽ സൈലി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾക്ക് തഫ്സീർ സഅദിയുടെ ഈ എപ്പിസോഡിലേക്ക് പ്രത്യേകം സ്വാഗതമോതുകയാണ്. തഫ്സീർ സഅദിയിൽ വിശുദ്ധ ഖുർആൻ 92-ാം അധ്യായം സൂറത്തുൽ ലൈലിൻ്റെ പഠനമാണ് ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലായി 92-ാം അധ്യായം സൂറത്തുൽ ലൈലിൻ്റെ 11 വരെയുള്ള ആയത്തുകൾ നമ്മൾ മനസ്സിലാക്കി. ഇൻഷാല്ലാ ഇന്ന് 12 മുതൽ 19 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആദ്യമായി വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ലൈലിലെ 92-ാം അധ്യായം സൂറത്തുൽ ലൈലിൻ്റെ ഈ ഭാഗം, അതായത് 12 മുതൽ 19 വരെ വചനങ്ങളുടെ പാരായണം നമുക്കൊന്ന് കേൾക്കാം.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷാല്ല, വളരെ മധുരമായ രൂപത്തിൽ, ആസ്വാദ്യകരമായ രൂപത്തിൽ 12 മുതൽ 19 വരെയുള്ള സൂറത്തുല്ലയിലിന്റെ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. അള്ളാഹു ഖുർആനുമായി കൂടുതൽ അടുക്കാനും പഠിക്കുവാനും പാരായണം നടത്താനുമുള്ള കഴിവ് നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ. ഈ ഭാഗങ്ങളുടെ, ഈ 12 മുതൽ 19 വരെയുള്ള ഭാഗങ്ങളിലെ ആയത്തുകളുടെ വാക്കുകളുടെ അർത്ഥം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാല്ല അതാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. 12 ആയത്ത്, ഇന്ന അലൈന, നിശ്ചയമായും നമ്മുടെ മേലുണ്ട്, ബാധ്യതയാണ്. ലൽ ഹുദ, സന്മാർഗം നൽകുക എന്നുള്ളത്, മാർഗദർശനം നൽകൽ. വ ഇന്നലന, നമുക്ക് തന്നെയാണ്. ലൽ ആഖിറ, പരലോകം. വൽ ഊല, ആദ്യ ലോകവും അഥവാ ഇഹലോകവും. ഫ അൻസർതുക്കും, അതിനാൽ നാം നിങ്ങളെ താക്കീത് ചെയ്തിരിക്കുന്നു. നാറൻ തലദ്ദ, ആളിക്കത്തുന്ന തീ. ലാ യസ്ലാഹ, അതിൽ കടക്കുകയില്ല, എരിയുകയില്ല. ഇല്ലൽ അസ്ഖാ, ഏറ്റവും ദുർഭാഗ്യവാനല്ലാതെ. അല്ലദി കസ്സബ, വ്യാജമാക്കിയവനായ. വതവല്ല, തിരിഞ്ഞുകളയുകയും ചെയ്ത. വസയുജന്നബുഹ, അതിൽ നിന്ന് അകറ്റി നിർത്തപ്പെടും, ഒഴിവാക്കി നിർത്തപ്പെടും. അൽ അത്ഖാ, വളരെ സൂക്ഷ്മതയുള്ളവൻ. അല്ലദി യുതി, കൊടുക്കുന്നവനായ. മാലഹു, തൻ്റെ ധനം. യതസക്ക, പരിശുദ്ധി നേടുവാൻ, ആത്മഗുണം നേടുവാൻ. വമാലി അഹദിൻ, ഒരാൾക്കും ഇല്ലതാനും. ഇന്ദഹു, അവൻ്റെ പക്കൽ. മിൻ നിഅമത്തിൻ, ഒരനുഗ്രഹവും ഒരു ഗുണവും. തുജ്സ, പ്രതിഫലം നൽകപ്പെടേണ്ടതായ, പ്രത്യുപകാരം നൽകപ്പെടേണ്ടതായ. സൂറത്തുല്ലൈലിൻ്റെ 12 മുതൽ 19 വരെ വചനങ്ങളുടെ വാക്ക് അർത്ഥങ്ങളാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. ഇനി ഓരോ ആയത്തുകളുടെയും മുഴുവനായുള്ള അർത്ഥം, ആശയം മനസ്സിലാക്കാൻ എളുപ്പത്തിൽ നമുക്ക് കേൾക്കേണ്ടതുണ്ട്. ഇൻഷാല്ലാ അതിലേക്കാണ് നമ്മുടെ ശ്രദ്ധ പോകുന്നത്.
1: തീർച്ചയായും മാർഗദർശനം നമ്മുടെ ബാധ്യതയാകുന്നു. തീർച്ചയായും നമുക്കുള്ളതാകുന്നു പരലോകവും ഇഹലോകവും. അതിനാൽ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിയെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകിയിരിക്കുന്നു. ഏറ്റവും ദുഷ്ടനായ വ്യക്തിയല്ലാതെ അതിൽ പ്രവേശിക്കുകയില്ല. നിഷേധിച്ചു തള്ളുകയും പിന്തിരിഞ്ഞു കളയുകയും ചെയ്ത വ്യക്തി. ഏറ്റവും സൂക്ഷ്മതയുള്ള വ്യക്തി അതിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുന്നതാണ്. പരിശുദ്ധി നേടുവാനായി തന്റെ ധനം നൽകുന്ന വ്യക്തി. പ്രത്യുപകാരം നൽകപ്പെടേണ്ടതായ യാതൊരു അനുഗ്രഹവും അവന്റെ പക്കൽ ഒരാൾക്കുമില്ല.
0: വിശുദ്ധ ഖുർആനിലെ 92 അധ്യായം സൂറത്തുല്ലൈലിന്റെ 12 മുതൽ 19 വരെയുള്ള വചനങ്ങളുടെ മുഴുവൻ അർത്ഥമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇൻഷാല്ല ഇതിൻ്റെ വിശദീകരണത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. മഹാനായ നാസിറുദ്ദീൻ അസ്സഅദി തൻ്റെ തഫ്സീർ അസ്സഅദിയിൽ നൽകിയ വിവരണത്തിൻ്റെ, വിശദീകരണത്തിൻ്റെ മലയാള പരിഭാഷയാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. ഇതിൻ്റെ ഭാഷാന്തരം നിർവഹിച്ചത് ബഹുമാനായ പ്രൊഫസർ ഹാരിസ് ബിനു സലീം അവർകളാണ്. ആ ഭാഗത്തേക്ക്, ഇതിൻ്റെ വിശദീകരണത്തിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ പോകുന്നു.
2: തീർച്ചയായും മാർഗദർശനം നമ്മുടെ ബാധ്യതയാകുന്നു. അള്ളാഹുവിലേക്ക് എത്തിക്കുകയും അവൻ്റെ തൃപ്തി നേടിത്തരുകയും ചെയ്യുന്ന വഴിയാണ് ശരിയായ മാർഗദർശനം. വഴികേടാവട്ടെ, അത് അള്ളാഹുവിലേക്കുള്ള വഴിയടക്കുകയും കഠിനമായ ശിക്ഷയിലേക്ക് അതിലൂടെ സഞ്ചരിക്കുന്നവനെ എത്തിക്കുകയും ചെയ്യുന്നു. തീർച്ചയായും നമുക്കുള്ളതാകുന്നു പരലോകവും ഇഹലോകവും. ഇഹലോകത്തിൻ്റെയും പരലോകത്തിൻ്റെയും അധികാരവും കൈകാര്യവും എനിക്കുള്ളതാണ്. അവ രണ്ടിലും മറ്റൊരു പങ്കാളിയില്ല. അതിനാൽ അതിനെ ആഗ്രഹിക്കുന്നവരും അന്വേഷിക്കുന്നവരും എന്നോട് ചോദിക്കട്ടെ. മറ്റുള്ള സൃഷ്ടികളിൽ നിന്ന് ആഗ്രഹങ്ങളെ മുറിച്ചുകളയുകയും ചെയ്യട്ടെ. അതിനാൽ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിയെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് താക്കീതു നൽകിയിരിക്കുന്നു. ആളിക്കത്തുകയും കത്തിയെരിയുകയും ചെയ്യുന്ന അഗ്നിയെപ്പറ്റി, നിഷേധിച്ചു തള്ളുകയും പിന്തിരിഞ്ഞു കളയുകയും ചെയ്ത ഏറ്റവും ദുഷ്ടനായ വ്യക്തിയല്ലാതെ അതിൽ പ്രവേശിക്കുകയില്ല. അതായത് വാർത്തകളെ കളവാക്കുകയും കൽപ്പനകളിൽ നിന്ന് തിരിഞ്ഞു കളയുകയും ചെയ്തവൻ പരിശുദ്ധി നേടാനായി തൻ്റെ ധനം നൽകുന്ന ഏറ്റവും സൂക്ഷ്മതയുള്ള വ്യക്തി അതിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുന്നതാണ്. ഈ വ്യക്തി സമ്പത്ത് ചെലവഴിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രീതിയും മനസ്സിൻ്റെ സംസ്കരണവും പാപങ്ങളിൽ നിന്നും അഴുക്കുകളിൽ നിന്നും മനസ്സിൻ്റെ ശുദ്ധീകരണവുമാണ്. കടം പോലുള്ള നിർബന്ധമായി നൽകേണ്ട ബാധ്യതകളെ മാറ്റി നിർത്തി ഐച്ഛിക ദാനങ്ങൾ നൽകുന്നത് മതവിരുദ്ധമാണ്. മാത്രമല്ല ആ ദാനം സ്വീകരിക്കപ്പെടാത്തതാണെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. കാരണം നിർബന്ധ കാര്യങ്ങളിൽ വീഴ്ച വരുത്തിക്കൊണ്ടുള്ള ഐച്ഛിക പ്രവർത്തനങ്ങൾ ഒരാൾക്കും ആത്മവിശുദ്ധി നൽകില്ല. പ്രത്യുപകാരം നൽകപ്പെടേണ്ടതായ യാതൊരനുഗ്രഹവും അവൻ്റെ പക്കൽ ഒരാൾക്കുമില്ല. ചെയ്യപ്പെടുന്ന വ്യക്തിയിൽ നിന്ന് ഉപകാരം പ്രതീക്ഷിച്ചുകൊണ്ട് യാതൊരു കാര്യവും ഈ സൂക്ഷ്മതയുള്ളവൻ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്നില്ല. ഒരുപക്ഷേ ജനങ്ങൾ അയാളുടെ നന്മകളെ പ്രശംസിച്ചേക്കാം. എന്നാൽ അയാൾ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി മാത്രമാണ്. എന്നാൽ ജനങ്ങളുടെ പ്രീതിക്കു വേണ്ടി തൻ്റെ ആത്മാർത്ഥത നഷ്ടപ്പെടുന്ന രൂപത്തിൽ അവൻ പ്രവർത്തിക്കില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാര്യത്തിലാണ് ഈ വചനമിറങ്ങിയതെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. മറ്റുള്ളവരിൽ നിന്ന് പ്രത്യുപകാരമോ പ്രതിഫലമോ ലഭിക്കാൻ അദ്ദേഹം ഒന്നും ചെയ്യാറില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമാണെങ്കിൽ പോലും അള്ളാഹുവിൻ്റെ ദൂതനെന്ന നിലക്ക് ഉണ്ടാകുന്ന അനുഗ്രഹങ്ങൾക്ക് പ്രത്യുപകാരം നൽകുക സാധ്യമല്ല. അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ് ഇസ്ലാമിലേക്കുള്ള പ്രബോധനവും സന്മാർഗം പഠിപ്പിക്കലുമെല്ലാം. നമുക്കോരോരുത്തർക്കും അള്ളാഹുവിനോടും റസൂലിനോടും കടപ്പാടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടായിരുന്നു എന്ന് ചുരുക്കം. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്.
0: മാഷാല്ലാ, ഖുർആൻ പഠനം എളുപ്പമാകുന്നതിനും അതോടൊപ്പം തന്നെ ഖുർആനുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിനും പീസ് ഖുർആൻ റേഡിയോ നടത്തുന്ന ഇത്തരം പരിപാടികൾ കൂടുതലായി അടുക്കുകയും പഠിക്കുകയും ഇതിനോട് സഹകരിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷാല്ലാ ഇതിൻ്റെ ഈ സൂറത്തിൻ്റെ ബാക്കി ഭാഗം നമുക്കടുത്ത എപ്പിസോഡിൽ കേൾക്കാം എന്നറിയിച്ചുകൊണ്ട് നിർത്തുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.
4: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസ്സിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പീസ് റേഡിയോ ടെൻസിൽ വിശുദ്ധ ഖുർആൻ പാരായണം പ്രമുഖരായ ഖാരികളുടെ ശബ്ദത്തിൽ കേൾക്കാൻ അവസരമൊരുക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സൂറത്തു ത്വലാഖ് മുതൽ സൂറത്തു ജിന്ന് വരെ നമുക്ക് ആസ്വദിക്കാം ഇബ്രാഹിം അൽ അഖ്ദറിന്റെ ശബ്ദത്തിൽ.

لم يحضن وأولاة الأحمال أجلهن أن يضعن حملهن.

وإن لك لأجرا غير ممنون وإنك لعلى خلق عظيم فستبصر.

فأصبحت كالصريم فتنادوا مصبحين أن اغدوا

يوم يكشف عن ساق ويدعون إلى السجود فلا يستطيعون.

أبيه فهو في عيشة راضية في جنة عالية قطوفها دانية